0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഷോ ഇതാ, ഇവിടെ നമുക്ക് ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. അറിവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ. ഏറ്റവും നല്ലൊരു സബ്ജക്ട് അല്ലേ അറിവ്. നമ്മൾ വിചാരിക്കും എല്ലാം പഠിച്ച് പരീക്ഷ എഴുതി ഫുൾ മാർക്ക് കിട്ടിയാൽ നല്ല അറിവ് കിട്ടി എന്ന് വിചാരിച്ചേക്കാം. പൊതുവേ അങ്ങനെയാണ്, പക്ഷെ അങ്ങനെയല്ല. അറിവ് നമുക്ക് പകർന്നു തരുന്ന ചില ജീവിത പാഠങ്ങളിലൂടെ നമുക്കിന്ന് ആരംഭിച്ചാലോ. ഒരു കാര്യം പറയണമെങ്കിൽ സദസ് എന്താണെന്നറിയണം, ആൾക്കാർ എങ്ങനെയാണെന്നറിയണം, അവരിത് എങ്ങനെ എടുക്കുമെന്നറിയണം. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഉള്ള കഴിവ് ഒരുപാടധികം പഠിച്ചാൽ ഒരു പക്ഷേ കിട്ടില്ല, എക്സ്പീരിയൻസിലൂടെ മാത്രം നേടുന്ന ചില കാര്യങ്ങളാണ്. എന്ത് പറയണം എന്നറിയുന്നത് അറിവാണ്, തന്നെയാണ്. അറിഞ്ഞാൽ, അറിവുണ്ടെങ്കിൽ മാത്രമേ നന്നായി സംസാരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതെങ്ങനെ പറയണം എന്നറിയുന്നതോ, അത് എങ്ങനെ പറയണം എന്നുള്ളത് ഒരു കഴിവാണ് അല്ലേ, ഒരു ടാലന്റാണ്. ഹൗ ടു ടോക്ക്, ഹൗ ടു സ്പീക്ക്. നോളജ് ഉണ്ട്, നല്ല അധികം അറിവുണ്ട്, പക്ഷെ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഒരു ടാലന്റായിട്ട് കരുതേണ്ടതാണ്. എന്നാൽ എത്രത്തോളം പറയണം, അതായത് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ ഒരു ആൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആ വിശപ്പിനുള്ള ഫുഡ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് എത്ര കൊടുത്താലും അയാൾ പറയും എനിക്കിത് കഴിക്കാൻ പറ്റില്ല, വയറ് നിറഞ്ഞു. പാത്രം അറിഞ്ഞ് വിളമ്പാൻ ഉള്ള കഴിവ്, ഒരു സ്കില്ലുണ്ടല്ലോ, അതിന്റെ പേരാണ് മെച്യോറിറ്റി, പക്വത. പക്വതയുള്ള ഒരാൾക്ക് മാത്രമാണ് അവന് ഇത്രയും മതിയാവും ഭക്ഷണം. ഇത് ഭക്ഷണം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി തെറ്റ് ചെയ്തു, അവനൊരു വഴക്ക് കൊടുത്തു, അല്ലാതെ പിടിച്ചൊരു ഡ്രാമ കാണിച്ച് തല്ലി ചതച്ച ആവശ്യമില്ല. ഇതാണ് നിന്റെ തെറ്റ്, ഇതെങ്ങനെ ഒന്ന് മാറ്റി നോക്കൂ എന്ന് പറയാനുള്ള പക്വത, മെച്യൂറിറ്റി ആർജിക്കുക, അതിന് അറിവ് ആവശ്യമാണ്. പക്ഷേ ഏറ്റവും വലിയ വിജ്ഞാനം എന്താണ്, അല്ലെങ്കിൽ ആ വിസ്ഡം എന്താണ്, ആ ജ്ഞാനം എന്ന് പറയുന്ന, അറിവും ജ്ഞാനവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നോ, ഇത് പറയണോ പറയാതിരിക്കണമോ എന്നുള്ള തിരിച്ചറിവ്. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചില റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്. ഒരു ന്യൂസ് കേട്ടാൽ തന്നെ ഓടിപ്പോയി 10 പേരോട് പറയുന്ന ഒരു ഹാബിറ്റ് എത്ര ബാലിശമായിട്ട് നമുക്ക് തോന്നും. ഇത് പറയാനുള്ളതാണോ, ഈ കേട്ടത് ശരിയാണോ. നമ്മൾ എല്ലാവരുടെ ഒരു മനുഷ്യ സഹജമായ ഒരു ഹാബിറ്റ് തന്നെയാണ് ഈ ഗോസിപ്സ് ഒക്കെ. അത് പറയണമോ പറയാതിരിക്കണമോ, ഇത് പറയേണ്ട ആളാണോ, ഇത് ഇന്ന ആളോട് പറയണമോ, ഇതെല്ലാം ചേരുന്നതാണ് ജ്ഞാനം, വിസ്ഡം. ദാറ്റ് കംസ് ഓൺലി ത്രൂ എക്സ്പീരിയൻസ്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com. ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: As the age grows, വയസ്സ് കൂടുന്തോറും പക്വതയുടെ ലക്ഷണങ്ങൾ എന്താണ്? ഒരു ഡിസ്കഷനിൽ, ഒരു കുറച്ച് സീനിയർ സിറ്റിസൺസിന്റെ ഒരു ഡിസ്കഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്വത വന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ മറ്റുള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ആ ഒരു ഡിസ്കഷൻ വന്നപ്പോ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞത്, അതിൽ കൂടുതൽ പേര് പറഞ്ഞത് എന്ന് വെച്ചാല്, മക്കളൊക്കെ വളർന്ന് ദൂരെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഏകാന്തവാസം, ദ എംപ്റ്റി നെസ്റ്റ് പോലെയാവും നമ്മുടെ വീട്. ആ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് കഴിയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന്റെ ഒരു ഏകാന്തതയുടെ ആസ്വാദ്യത, അത് നമ്മൾ ഒരു ബോറിംഗ് ആയിട്ട് കാണാതെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതൊരു ബോർഡം അല്ല എന്നാണ് ചിലർ പറഞ്ഞത്. അപ്പൊ ചിലർക്ക് അത് നമുക്ക് നമ്മുടെ പഴയ പാഷൻസ്, അതുപോലെ പാടാൻ കഴിവുണ്ടോ, അതുപോലെ വരയ്ക്കാൻ കഴിവുണ്ടോ, എഴുതാൻ കഴിവുണ്ടോ, പണ്ടതും ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ചതൊക്കെ മുറിഞ്ഞുപോയി. അങ്ങനെ ആ കിട്ടുന്ന, ആ വീണ് കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ ഏകാന്തത പോലും ബോറടിക്കില്ല എന്ന് ചിലർ പറഞ്ഞു. അതൊരു പക്വതയുടെ, ഒരു പക്വത വന്നതിന്റെ ലക്ഷണമായിട്ടും അവർ കാണുന്നുണ്ട്. പിന്നെ ഈ ഗ്യാദറിങ്സ് ഉണ്ടല്ലോ, സോഷ്യൽ ഗ്യാദറിങ്സ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വരുമ്പോൾ എല്ലാവരും കൂടെ കൂടോടെ വന്ന് ആഘോഷിക്കുന്നു, സെൽഫി എടുക്കുന്നു, ഫോട്ടോ ഇടുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവസാനം ആത്മാർത്ഥമില്ലാതെ ഹലോ ഹായ് ബൈ പറഞ്ഞു പോകുന്നു. പക്ഷെ ചില ഒരു പക്വത വന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ ആവശ്യം ഇപ്പോൾ ആ ചടങ്ങിനുണ്ടോ എന്നൊരു രണ്ടാമതൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മെച്ചൂറിറ്റിയുടെ ഭാഗമായിട്ട് കാണാം. അല്ലാതെ സോഷ്യലൈസിങ് ഇഷ്ടമല്ല എന്നതല്ല, അനാവശ്യമായ സോഷ്യലൈസിങ് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിപ്പോകാറുണ്ട് ഇല്ലേ ചില സന്ദർഭങ്ങൾ. അതൊന്ന് വിശകലനം ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ഓരോ ഗ്യാദറിങ്ങിലും നമ്മളുടെ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക. അത്ര വലുതായിട്ടില്ല എങ്കിൽ വീട്ടിലിരിക്കുന്നതിൽ ആശ്വാസം ആവശ്യമില്ല തോന്നിപ്പോറുണ്ട് ഇല്ലേ ചില സന്ദർഭങ്ങൾ. അത് വിശകലനം ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ഗ്യാദറിങ്ങിൽ നമ്മളുടെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക. അത്രയായിട്ടില്ലെങ്കിൽ വീട്ടിലിരിക്കും.

0: കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ബന്ധുക്കളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ പണവും സമയവും ചിലവഴിച്ചു. ഇപ്പോൾ അതെല്ലാം ആവശ്യം അനാവശ്യമായി തോന്നുന്നു. നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ഒരു ബീച്ച് വിസിറ്റ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വിസിറ്റ്, ഇതൊക്കെ എന്നോ മറന്നുപോയ കാര്യങ്ങൾ. ഒരു നല്ല സിനിമ കാണാൻ, ബേത്ലഹേം കുടുംബ യൂണിറ്റ് ഏറ്റവും നല്ലൊരു പിന്നെ കളക്ഷൻ നേടിയ മലയാളത്തിലെ റീസെന്റ് മൂവിയാണ്. നല്ലൊരു ലവ് സ്റ്റോറി, ഒരു സിമ്പിൾ ലവ് സ്റ്റോറി, ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ആത്മാ. കാരണം ജെൻസി പിള്ളേർക്ക് ഇപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് വരുന്നതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ലക്ഷണം, നേരത്തെ പറഞ്ഞ ലക്ഷണം എന്തെന്ന് വെച്ചാൽ, പക്വതയില്ലാത്ത ഡിസിഷൻസ് ആണ്, മെച്യൂരിറ്റി ഇല്ലാത്ത ഡിസിഷൻസ്. അത് ഈ ജെൻസിക്ക് മാത്രമേ ഉള്ളോ, മുമ്പുള്ളവർക്ക് ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉള്ളവർക്ക് ആ ഒരു ഫ്രീഡം ഈസ് മൈ പ്രിവിലേജ്, എനിക്ക് എന്റെ സ്വാതന്ത്ര്യമാണ് വലുത് എന്നവർ നിശ്ചയിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? മറ്റൊരാൾക്ക് വിഷമം വരുത്തിക്കൊണ്ടാവരുത് നിങ്ങളുടെ ആ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്നാൽ അച്ഛനും അമ്മയും പറയുന്ന കേൾക്കാതെ വീട് വിട്ടിറങ്ങി പോകുന്നതല്ല സ്വാതന്ത്ര്യം. റെസ്പോൺസിബിൾ അല്ലാത്ത പ്രവൃത്തികൾക്ക് സ്വാതന്ത്ര്യം എന്ന് പേരിട്ട് വിളിക്കാനാവില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. പക്വതയുടെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കടുവേറി പോകുന്നില്ല, അത് നമുക്ക് വേറൊരു ടോപ്പിക്കാക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച സമയവും സമ്പാദ്യവും എല്ലാം ഇനി നിങ്ങൾക്ക്, എനിക്ക് എന്നുള്ള ഒരു തോട്ട് കൊണ്ടുവന്നാൽ, യെസ് യു ആർ എ മെച്യൂർഡ് പേഴ്സൺ എന്ന് പറയാം. ആരോഗ്യകരമായ എല്ലാ രേഖകളും ബന്ധങ്ങളും, അതുപോലെ ഈവൻ ഡോക്ടേഴ്സുമായിട്ട് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതുവരെ നമ്മൾ എന്താണോ ഒരിക്കലും നോക്കി, എന്താണോ ലെഫ്റ്റ് ഓവർ ഫുഡ്, എത്രയോ വീടുകളിലുണ്ട് ലെഫ്റ്റ് ഓവർ, ഇന്ന് ഇതാ ബാക്കി വന്ന, എനിക്കിത് മതി ഡിന്നർ, അല്ലെങ്കിൽ എനിക്കിത് മതി ഫുഡ്, എനിക്കായിട്ടൊന്നും വേണ്ട എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രഥമഗണനീയമായ സ്ഥാനമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു ബന്ധങ്ങളും ആവശ്യത്തിലധികം നമ്മൾ അങ്ങോട്ട് അതിരുവിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യവുമില്ല. എന്നാൽ ഒരുപാട് അകന്ന് നിൽക്കേണ്ട കാര്യമല്ല. ഒരു ഒരു ഡിസ്റ്റൻസ്, ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ ഡെഫിനറ്റ്ലി പക്വത വന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതായിട്ട് നമുക്ക് കരുതാൻ പറ്റും.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: You are listening to Home.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയാലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: എത്ര യാത്ര ചെയ്താലും എത്ര ദൂരത്തേക്ക് പോയാലും എത്ര സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഇരുന്നാലും തിരിച്ചു വരാൻ സുന്ദരമായ ഒരു ചെറിയ വീടില്ലെങ്കിൽ ഈ പോയതിന് അർത്ഥമുണ്ടോ? തിരിച്ചു വരാൻ നിങ്ങളെ കാത്തിരിക്കാൻ ഒരാൾ ആ വീട്ടിലില്ലെങ്കിൽ എത്ര ദൂരം പോയാലും തിരിച്ചു വരണമെന്ന് തോന്നിയില്ലെങ്കിൽ ആ യാത്രയ്ക്ക് ഭംഗിയുണ്ടാകുമോ? സംശയമാണ്. ഒരുപാട് പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര ദൂരത്ത് പോയാലും. ഈ ഇടയ്ക്ക് സ്പേസ് ഷട്ടിൽ പോയ വ്യക്തി പറഞ്ഞതാണ്, ഞാൻ അവിടെ ഇരുന്ന് എന്റെ മകളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം മനസ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് താഴെ ഭൂമിയിലുള്ള വീട്ടിലേക്കാണ്. ദാറ്റ്സ് ഹോം അല്ലേ. നമുക്കിപ്പോൾ നല്ല ജോലിയുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, രാവിലെ എണീച്ചു പോകാൻ നല്ലൊരു വണ്ടിയുണ്ട്, കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു, വൈഫിന് ജോലിയുണ്ട്, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നൈമിഷികമാണെന്നുള്ളതാണ് സത്യം. നമ്മുടെ ജോലിയിൽ നാളെ നമ്മളെ കാട്ടി കഴിവുള്ള ഒരാൾ വന്നേക്കാം, അല്ലെങ്കിൽ കമ്പനി തന്നെ മാറി മറിഞ്ഞേക്കാം, പിന്നെ നമ്മുടെ ഡെസ്കിൽ നാളെ വേറൊരാൾ ഇരുന്നേക്കാം. ജോലി ആവശ്യമാണ്, അംബിഷൻസ് ആവശ്യമാണ്, പണം ആവശ്യമാണ് ഫോർ ബെറ്റർ ലൈഫ്. പക്ഷെ അതിനെല്ലാ ഉപരി എന്താണ് ഏറ്റവും പ്രധാനം? ജീവിതം. ബട്ട് ഡോണ്ട് ലെറ്റ് ഓർ ഡോണ്ട് ബിക്കം സോ ബിസി ബിൽഡിംഗ് എ ഫ്യൂച്ചർ. കുറേയധികം കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൈവിട്ട് പോയിട്ട് ഫ്യൂച്ചർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതായത്, വൺ ഡേ യു വിൽ ലീവ് യുവർ ജോബ് ആൻഡ് സമൺ എൽസ് വിൽ സിറ്റ് അറ്റ് യുവർ ഡെസ്ക്. അത് ഒരു ഗുഡ് റിമൈൻഡർ ആയിട്ട് കരുതാം. സ്പെൻഡ് മോർ ടൈം വിത്ത് ദ പീപ്പിൾ ഹൂ മാറ്റർ മോസ്റ്റ്. നാട്ടിലേക്കൊന്ന് വിളിക്കാം, അച്ഛനമ്മ ഒറ്റയ്ക്കാണ്, അവർക്ക് വീക്കെൻഡ് വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മടി വിചാരിക്കാറുണ്ട്. അല്ലെങ്കിൽ നാട്ടിലൊരു ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടിന്റെ വിവാഹം, അല്ലെങ്കിൽ കസിന്റെ മകളുടെ കല്യാണം, അല്ലെങ്കിൽ മകന്റെ കല്യാണം, ഓ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, അവരവിടെ നടത്തിക്കോട്ടെ. ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രാധാന്യം അവിടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു കൊച്ചു കൊച്ചു വിട്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട് സാധാരണ ഈ തിരക്കിട്ട ലൈഫിൽ. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഓരോരോ കൊച്ചു റിമൈൻഡേഴ്സ് നല്ലതാണെന്ന് തോന്നാറുണ്ടല്ലേ. സ്പെൻഡ് മോർ ടൈം വിത്ത് ദ പീപ്പിൾ ഹൂ മാറ്റർ മോസ്റ്റ്. പ്രിയപ്പെട്ട ആളുകളെ ഒന്ന് വിളിക്കാൻ തോന്നുമ്പോൾ വിളിച്ചേക്കുക. ഒന്ന് കാണാൻ തോന്നുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കോൾ ചെയ്യുക. ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നുമ്പോൾ ചേർത്ത് തന്നെ പിടിക്കുക. കാരണം ചില ആഗ്രഹങ്ങൾക്ക് നാളെ എന്നൊരു ദിവസം വേണ്ട, ഇന്ന്, ടുഡേ, ദ പ്രസന്റ് മോമെന്റ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
3: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
3: Joya Lucas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: സി എം ആർ എലക്സാലോജി കേസ്. പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ തീരുമാനം ഇന്ന്. കേരളത്തിൽ കനത്ത മഴ, ആളപായം, നാശനഷ്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എലക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയനും പി എ മുഹമ്മദ് റിയാസിനുമെതിരെ ഇഡി ആവശ്യത്തിൽ കേസെടുക്കുന്നതിൽ സർക്കാരിന്റെ തീരുമാനം ഇന്നുണ്ടാകും. അന്വേഷണം ആകാമെന്നായിരുന്നു എ ജിയുടെ നിയമോപദേശം. എ ജിയുടെ ഉപദേശം സർക്കാർ കൊള്ളുമോ തള്ളുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും തുടർ തീരുമാനം. ഇഡി കേസ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. സി എം ആർ എലക്സാലോജിക് സാമ്പത്തിക പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് ഇഡി കണ്ടുകിട്ടും. ഇഡി ഓഫീസിൽ നടപടികൾ ആരംഭിച്ചു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ രേഖകൾ കണ്ടെടുക്കാൻ SIT നീക്കം. മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാനെ അടക്കം ചോദ്യം ചെയ്യും. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശുപാർശ ചെയ്യാനൊരുങ്ങുകയാണ് സർക്കാർ. കള്ളപ്പണം വെളുപ്പിച്ചോ എന്ന സംശയത്തിൽ ഇഡി അന്വേഷണത്തിനാണ് സാധ്യത. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. ഇന്നലെ ഒറ്റ ദിവസം പെയ്ത മഴയിൽ വൻ നാശനഷ്ടം. മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തുമായി 6 മരണം. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ കാണാതായ 4 പേർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. മലപ്പുറം പൂക്കുട്ടുംപാടം കോട്ടപ്പുഴയിൽ ഇന്നലെ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട 2 പേരാണ് മരിച്ചത്. 6 പേർ ഒഴുക്കിൽപ്പെട്ടതായാണ് വിവരം. കോട്ടയ്ക്കൽ എടരിക്കോട് സ്വദേശി അനസ് മാങ്ങാടൻ, തിരൂർ സ്വദേശി മുഹമ്മദ് കുട്ടി എന്നിവരാണ് മരിച്ചത്. ഇടുക്കി അടിമാലിയിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മരം വീണു. വട്ടവട കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരുടെ സംസ്കാരം ഇന്ന്. ഗുരുതരമായി പരിക്കേറ്റ ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ 2 ഇടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. കേരളത്തിന്റെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇടുക്കി കോട്ടയം കലക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താനും ആവശ്യമായ ഒഴിപ്പിക്കൽ നടത്താനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ റാന്നി മുൻ MLA പ്രമോദ് നാരായണനെതിരെ കേസ്. ആലപ്പുഴ നൂറനാട് പോലീസാണ് കേസെടുത്തത്. ഷെയറും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് സ്വകാര്യ സ്ഥാപനത്തിൽ 25 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന ആലപ്പുഴ നൂറനാട് സ്വദേശിയുടെ പരാതിയിലാണ് കേസ്. കേസിലെ 2-ാം പ്രതിയാണ് പ്രമോദ് നാരായൺ. മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് SIR നോട്ടീസ്. ഡൽഹി SIRന്റെ ഭാഗമായാണ് LK അദ്വാനി, മനീഷ് സിസോദിയ, കപിൽ സിബൽ തുടങ്ങിയ പ്രമുഖർക്ക് നോട്ടീസ് നൽകിയത്. പഴയ SIR പട്ടികയുമായി വിവരങ്ങൾ മാപ്പ് ചെയ്യാനാകാത്തവർക്കും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയവർക്കുമാണ് നോട്ടീസ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കാനല്ല നോട്ടീസ് നൽകിയതെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചു. രേഖകൾ പരിശോധിച്ച ശേഷം അർഹരായവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും വിശദീകരണം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ US ചർച്ച പുനരാരംഭിക്കാൻ 7 നിബന്ധന മുന്നോട്ടുവച്ച ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ US അറിയിച്ചതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മൊഹ്സിൻ റസായി. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും ഇറാൻ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം വഷളായേക്കുമെന്ന സൂചന. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള തങ്ങളുടെ നിബന്ധനകൾ മധ്യസ്ഥർ വഴി US അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. ചരിത്രത്തിലാദ്യമായി ജാപ്പനീസ് പോർ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന വീർ ഗാർഡിയൻ 2026 സംയുക്ത വ്യോമാഭ്യാസത്തിലാണ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ പങ്കാളികളാകുന്നത്. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളാദിമിർ പുടിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിക്ക് മുൻതൂക്കം. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 58% വോട്ടുമായി യുണൈറ്റഡ് റഷ്യ മുന്നിലാണ്. ദുബായിലെ ഉദ്മേത്ത അൽ അസായൽ റോഡ് വികസന പദ്ധതി പൂർത്തിയായി. ഇതോടെ യാത്രാസമയം 20 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റായി കുറഞ്ഞു. 4 പാലങ്ങളും 2 ടണലുകളും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഏഷ്യൻ ഗെയിംസിന്റെ 2-ാം ദിനമായ ഇന്ന് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലാണ് ഇന്ത്യ മെഡൽ സ്വന്തമാക്കിയത്. ഇത്തവണ ഷൂട്ടിംഗിൽ ഇന്ത്യ സ്വന്തമാക്കുന്ന 3-ാം മെഡലാണ് ഇത്. വിശദവാർത്ത 8 മണിക്ക്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Sand Dunes. Sand Dunes.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. And that's a beautiful morning. Monday, September 21, സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിക്കാണ്. ഒരു മാസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇതാ പോകാനായിട്ട് പോകുന്നു. ആൻഡ് ഇന്ന് എന്റെ കൂടെ മറ്റൊരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, വെൽക്കം ബാക്ക്.
4: താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
3: നാട്ടിലായിരുന്നു?
4: നാട്ടിലായിരുന്നു, ഒരു 10 ദിവസം നാട്ടിലായിരുന്നു. ചെറിയ മഴകൾ കണ്ടു, കുറെ കാലത്തിനിടയിൽ പവർ കട്ട് കണ്ടു, ലോഡ് ഷെഡിംഗ് കണ്ടു. അതും 5 മിനിറ്റ് അരമണിക്കൂർ പോകുന്നു പവർ കട്ടല്ല, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, ഒരു ദിവസത്തിൽ ഒന്നിലധികം തവണ കറണ്ട് പോകുന്ന ഒരു പ്രതിഭാസമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട് തന്നെയാണ് കാണാൻ. ഇപ്പോഴും പച്ചപ്പൊക്കെ നിറയെ ഉണ്ട്, യാത്രകളും അവിടെ എല്ലാം പോകാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ്. എനിക്ക് യാത്ര പോകാനുള്ള ഒരു അവസ്ഥയായിരുന്നില്ല എങ്കിൽ കൂടിയും, പിന്നെ കേരളത്തിൽ നമുക്ക് വന്നിറങ്ങുമ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക്, അക്ഷയ മുമ്പ് പറഞ്ഞിട്ടില്ല, നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജീവമാണ് സന്തോഷം, പകലാണ് ഇറങ്ങിയത്. അപ്പൊ ആ ഒരു ഭംഗി ഉണ്ടായിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പുലർച്ചെയായിരുന്നു, പുലർച്ചെയുള്ള ദുബായിയുടെ ഭംഗിയും ബുർജ് അറബും ബുർജ് ഖലീഫയൊക്കെ കണ്ടുകൊണ്ട് വരുന്നതും രണ്ടു നാളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ തുടങ്ങിയ തന്നെ ഒരു മഴപ്പാട്ടിലാണ്, നാട്ടിൽ മഴയുടെ വാർത്തകളാണ് വരുന്നത്. മഴ പെയ്യുമ്പോൾ ഓർമ്മകൾക്ക് പ്രത്യേക ഭംഗിയാണെന്നാണ് പറയാറുള്ളത്. നനഞ്ഞ മണ്ണും കുളിരുള്ള കാറ്റും ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം നിറയ്ക്കാറുണ്ട്. ഓരോ മഴത്തുള്ളിക്ക് ഓരോ കഥ പറയാനുണ്ട്. പറയാൻ കാത്തിരിക്കുന്ന മൗനം പോലെയാണ്, പ്രകൃതിയുടെ സംഗീതം പോലെ ആത്മാവിനെ തഴുകി എത്തുന്നു എന്നൊക്കെ മഴയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇന്ന് കന്നിമാസം 5-ാം തീയതി ആയിരിക്കുന്നു. ഈ കന്നിമാസത്തിലൊക്കെ ഇങ്ങനെ മഴ പെയ്യുമോ എന്ന് ആലോചിക്കുന്നുണ്ട് പലരും. പക്ഷേ കനത്ത മഴയാണ്. മഴയെക്കുറിച്ച് കാല്പനികമായിട്ട് പറയാനും മഴയും ജോൺസൺ മാഷും കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാൻ നമ്മളെപ്പോലെ സേഫ് സോണിലിരിക്കുന്നവർക്ക് നല്ല സുഖമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി അതല്ല. മലപ്പുറത്തെ മലവെള്ളപ്പാച്ചിലിൽ മരണം 6 ആയിരിക്കുന്നു. 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി, തെരച്ചിൽ തുടരുന്നു എന്നാണ് വാർത്ത. ഒരു മഴ പെയ്യുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടാൻ ആരംഭിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ അടിമാലി ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ആളുകൾ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുപക്ഷെ തുറന്നേക്കുമെന്ന ഇതുണ്ട്. അതുപോലെ അങ്ങനെയുള്ള മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെയും ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെയും ഒക്കെ ഒരു മുന്നറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ KSEBക്ക് ഒരു ചെറിയ ആശ്വാസമുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇന്നലെ ലോഡ് ഷെഡിംഗ് പവർ കട്ട് ഉണ്ടായില്ല എന്നാണ് KSEB പറയുന്നത്. വരും ദിവസങ്ങളിൽ മഴ പെയ്യട്ടെ എന്ന് KSEBയും ജനങ്ങളും ആഗ്രഹിക്കുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും ആളപായം ഇല്ലാതെ, വലിയ സാമ്പത്തിക നഷ്ടങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു മഴക്കാലം കഴിഞ്ഞു പോകട്ടെ. ഇനി തുലാവർഷമാണ് വരാൻ പോകുന്നത്, ഇത് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞാൽ തുലാവർഷം ഇതിനെയൊക്കെ താങ്ങാൻ നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതിക്ക് കെട്ടുറപ്പുണ്ടോ എന്ന ഒരു വലിയ ചർച്ച ഈ സമയത്ത് നടക്കുന്നുണ്ട്.
3: ഇപ്പോൾ തുടർച്ച ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിലാണ് കനത്ത മഴ അവർ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി പക്ഷെ 6 ജില്ലകളിലോളം തന്നെ മഴയ്ക്ക് സാധ്യതയും അത്രയും വലിയ ജാഗ്രതയാണ് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം. ഈ ഉരുൾപൊട്ടലും കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ മണ്ണിടിച്ചിൽ തുടർന്നിട്ടുണ്ടായ പല സംഭവങ്ങളും പലരെയും ഭീതിയിലാക്കിയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് കേട്ടോ. നാട്ടിൽ നല്ല മഴ കനത്ത് തുടരുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് രാവിലെ നമ്മുടെ പത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്.
4: അതെ, നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. UAE ടെമ്പറേച്ചർ ഡിപ്പായെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ 48°C റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ UAE ഒരു അസ്ഥിര കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ രാവിലെകളിലൊക്കെ കുറച്ചൊരു ചൂട് കുറഞ്ഞ പോലെ തോന്നി. ഉച്ചനേരത്ത് നല്ല കനത്ത ചൂടുണ്ട്, വരും ദിവസങ്ങളിലും ചൂടുണ്ടാവും. ഒരു പക്ഷേ വീക്കെൻഡിലേക്ക് പോകുമ്പോൾ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥാ പ്രവചനമുണ്ട്.
3: തീർച്ചയായിട്ടും
4: ശരിക്കും ഒരു നല്ല മാറ്റം, ചൂട് കുറഞ്ഞതായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇത് കണ്ടപ്പോൾ ആളുകൾ പറയുന്നുണ്ട് പൊതുവെ അത്യാവശ്യം നല്ല ചൂടുണ്ടെന്ന്. വാഹന കൈമാറ്റം ആധാർ അധിഷ്ഠിതമായി, പേരിന്റെ പേരിൽ വലഞ്ഞ ഉടമകൾ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ മാന്യം നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വലിയ വാർത്തയുണ്ട് കേട്ടോ. വളരെ സജീവമായിട്ട് ആലപ്പുഴയിൽ നിന്നാണ് ആ വാർത്ത വന്നത്. പക്ഷേ വാഹന കൈമാറ്റ നടപടി ആധാർ അധിഷ്ഠിതമാക്കിയതോടെ കേരളത്തിൽ കൈമാറ്റം പ്രതിസന്ധിയിൽ. ആധാർ കാർഡിലെയും RC ബുക്കിലെയും പേര് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും കൈമാറാൻ സാധിക്കില്ല. RTO ഓഫീസ് സേവനത്തിൽ അധികവും ഉടമസ്ഥ അവകാശ കൈമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഓൺലൈൻ നടപടിയിലൂടെയാണ് കൈമാറ്റം. ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ചാണ് നടപടി പൂർത്തിയാക്കേണ്ടത്. ആധാറിലെയും ആർ സി ബുക്കിലെയും പേര് ഒരേപോലെ ആയിരിക്കണം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മളെല്ലാം അനുഭവം കൊണ്ട് പഠിച്ചു. എനിക്ക് വന്ന് അക്ഷയ്ക്ക് മുൻപ് വിദേശ രാജ്യത്തു നിന്നൊക്കെ പണം അടച്ചതിന്റെ പേരിലൊക്കെ ഒരു പ്രശ്നം ഇപ്പോഴും കിട്ടിയിട്ടില്ല പൈസ. അതുപോലെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ എപ്പോഴും ഒരു പേര് ഏതെങ്കിലും റെക്കോർഡ്സിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഏതാണ് കൃത്യമായിട്ട് റെക്കോർഡ്സിൽ ഫോളോ ചെയ്യുന്നത് അത് തന്നെ എല്ലാ സ്ഥലത്തും കൊടുക്കാൻ വേണ്ടി പഠിക്കണം. ഇല്ലെങ്കിൽ വാഹന കൈമാറ്റം, ഭൂമി കൈമാറ്റം ഉൾപ്പെടെ നമ്മുടെ എല്ലാ കാര്യത്തിലും പാസ്പോർട്ട്, യാത്ര, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ വലിയ വിഷയമായിരുന്നു.
3: നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത് അത്ര യൂസ്ഡ് അല്ലായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ പേരിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ നോട്ടറി പബ്ലിഷ് ചെയ്ത് നമ്മുടെ പേര് മാറ്റിയിട്ടാണ് പോകുന്നത്. കാരണം വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരേ പേരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരാളായിട്ടാണ് അവർ കാണുന്നത്. സോ അതാണ് അവരുടെ നിയമം. അതാ ലോകത്ത് എല്ലായിടത്തും അതാ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഈ എല്ലാവർക്കും പലരുടെയും പേരിൽ ഒരു എംഒ, ഒരു എയോ, ഒരു എസ്ഒ. ഇപ്പൊ മാത്യൂസൺ എന്നൊക്കെ എസ് വന്നാൽ തന്നെ വേറെ
4: ഒരാളാണ്.
3: ഇതാണ് നമ്മുടെ ഇപ്പം വാഹനത്തിന്റെ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ വാഹനം വിൽക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ
4: രണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ കൈമാറ്റം നടക്കുന്നില്ല. അത് വലിയ ബുദ്ധിമുട്ടാവുന്ന കാരണം ഈ ഒറ്റത്തവണ പാസ്വേഡ് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് രണ്ടും രണ്ടായി കഴിഞ്ഞാൽ ഡിനൈ ചെയ്യും. പിന്നെ നമുക്കത് കൈമാറ്റത്തിന് പറ്റില്ല എന്നാണ് പറയുന്നത്.
3: തീർച്ചയായിട്ടും നമ്മുടെ ശബരിമലയിലെ പ്ലാന്റ് നിർത്തിവെച്ചു, കിട്ടാനില്ല അരവണ. മന്ത്രി അതൃപ്തി അറിയിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ
4: കഴിഞ്ഞ
3: ദിവസങ്ങളൊക്കെ തന്നെ ഈ അരവണയെ സംബന്ധിച്ച് എല്ലാ വർഷവും മിക്കവാറും ഈ അരവണയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒക്കെ ഒരു വിഷയങ്ങൾ. കാരണം ഇനിയിപ്പം സീസൺ വരാനായിട്ട് പോവാണ്. അപ്പൊ
4: അതിനുള്ള തുറക്കാൻ വേണ്ടി പോകും. എല്ലാ ഓരോ മാസവും ഉണ്ട്. എല്ലാ സമയത്തും ശബരിമല സജീവമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം കൂടിയാണ് അരവണ എന്ന് പറയുന്നത്.
3: അല്ല, ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഭക്തർ ഒഴുകിയെത്തുന്നതാണ്. അപ്പൊ ആ സമയത്തും ഇതിൽ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു.
4: മണ്ഡല മകരമാസം ആകുമ്പോഴത്തേക്കും ഈ അരവണയുടെ അപ്പവും അരവണയുടെ എണ്ണമൊക്കെ വളരെ അതും നല്ല ശുദ്ധമായിട്ട് ശുചിയായിട്ട് നല്ല രീതിയിൽ, കാരണം അതിന്റെയൊക്കെ വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല രീതിയിലല്ല എലിയുടെ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ കണ്ടു എന്നൊക്കെ മുമ്പ് വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തായാലും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വളരെ ശക്തമായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ വാർത്തകളായിട്ട് വരുന്നത് സി എം ആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയനെതിരെ കേസെടുക്കാൻ. നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇന്ന് സർക്കാരിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഉത്തരവ് ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് പറയുന്നത്. പിണറായി വിജയനെതിരെ കേസെടുക്കണോ വേണ്ടെന്ന് അത് സർക്കാരിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ശശിധരൻ കർത്ത കൊടുത്ത ഡയറിയിലെ പട്ടികയിൽ പല യു ഡി എഫ് നേതാക്കളുടെ പേരുകളും ഉണ്ട്. അപ്പൊ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ അത് യു ഡി എഫിനെ തന്നെ തിരിച്ചടി ഉണ്ടാക്കുമോ, ബാക്ക് ഫയർ ചെയ്തേക്കുമോ എന്നൊരു ആശങ്കയും യു ഡി എഫിനകത്ത് ഉണ്ടെന്നാണ് ഈ നിയമവിദഗ്ധരും അതുപോലെ രാഷ്ട്രീയത്തെ അരച്ച് കലക്കി കുടിക്കുന്നവരും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ പതിയെ പോകുന്നത്. അപ്പോഴാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും വാങ്ങിയത് കൊണ്ടാണല്ലോ ഈ കേസ് എവിടെ എത്താതെ പോകുന്നത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങുന്നത്, ഇതിനിടയിൽ എന്തിനാണ് ഞങ്ങൾ പാവം ബി ജെ പിക്കാരെ നിങ്ങൾ വലിച്ചിഴക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും ആന്റോയുടെ വാർത്തയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടൽ മരമുറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് മദ്യം പിടിച്ചെടുത്തിരുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയത് വേറൊരു കേസിന്, പിടിച്ചെടുത്തത് വേറൊരു കേസിന്.
3: വീട് നിർമ്മിച്ചത് പഞ്ചായത്ത് നിയമം
4: ലംഘിച്ചാണെന്ന് പറഞ്ഞു. ഇപ്പൊ വീടിന്റെ പേരിൽ ബനാമി ഇടപാട് നടന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. വീട് തന്റേതല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ജാമ്യത്തിന് ശ്രമിച്ചത്. പക്ഷെ ഏറ്റവും ഒടുവിൽ കരമടച്ചത് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. അപ്പൊ പിന്നെ വീട് ആരുടെ പേരിലാണ് സ്വാഭാവികമായിട്ടും. എന്തായാലും ഇപ്പൊ അദ്ദേഹം പറയുന്നത് സമ്മതിച്ചത് സ്ഥാപനത്തിന് ഗുഡ് വിൽ ഉണ്ടാക്കാൻ, സ്പോൺസറാകാൻ ആവശ്യപ്പെട്ടത് സർക്കാർ നിന്ന് ആന്റോയുടെ മൊഴി. അതായത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം അർജന്റീനയുടെ ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞുള്ള ആ സാമ്പത്തിക തട്ടിപ്പിൽ ഇപ്പൊ പഴി മുഴുവൻ കേരള സർക്കാരിലേക്ക് പോവുകയാണ്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു മത്സരം നടത്താൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് കായിക വകുപ്പ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സമീപിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പൊ എം ഡി ആയിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ മൊഴി നൽകിയത്. കാഞ്ഞങ്ങാട്ടെ ജി എസ് ടി ഇന്റലിജൻസ് ഓഫീസർ കെ കെ സജിന് മുൻപാകെ കഴിഞ്ഞ മാസം 3 ആന്റോ ഇങ്ങനെ പറഞ്ഞത്. അതായത് കായിക മന്ത്രി ഇങ്ങോട്ട് വന്നൊരു ചാനലിന്റെ അടുത്ത് ചോദിച്ചു, ഇത്രേ അർജന്റീനയ്ക്ക് ഒരു മത്സരം നടത്താൻ താല്പര്യമുണ്ട്, നിങ്ങൾക്കിത് സംഘടിപ്പിക്കാൻ. ഈ ഒരു മൊഴി തന്നെ എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ലേ? ഒരു സംസ്ഥാനത്തിന്റെ കായിക മന്ത്രി അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സംസ്ഥാനം ഇടപെട്ട് നടത്തേണ്ട പിന്നെ കാര്യങ്ങളല്ലേ? ഒരു മെസ്സിയെ കൊണ്ടുവന്ന ഒരു രാജ്യം ഇടപെട്ടിട്ട് നടത്തേണ്ട വലിയ സംഭവമല്ലേ മെസ്സിയെ കൊണ്ടുവരലൊക്കെ?
3: തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം, എസ് എഫ് ഐ സ്കൂൾ വിദ്യാർത്ഥികളുടെ പൂക്കി ബാനർ കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. പോലീസ് മേധാവിക്ക് കെ എസ് യു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പോടാ പൂക്കി മോനെ എന്നുള്ള ഒരു തലക്കെട്ടിൽ ഇനിയും വേണോ വിസ്മയം എന്നാണ്.
4: പക്ഷേ ഉണ്ടല്ലോ ഇനിയും വേണോ വിസ്മയം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനെ ഇപ്പം നമ്മൾ പൂക്കി എന്ന നല്ല രീതിയിൽ പറയും. പക്ഷെ നീ പോ അങ്ങനെയൊക്കെയുള്ള ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, നമ്മൾ ഗവർണറാണ്. ഇവരൊക്കെ പിന്നെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു മര്യാദയുണ്ട്. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വി ഡി സതീഷിനോടുണ്ടാവാം, പിണറായി വിജയനോടുണ്ടാവാം, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടുണ്ടാവാം. പക്ഷേ അതൊന്നും ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോ അവർ ഉപയോഗിക്കേണ്ട ഭാഷ ഇതല്ല. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ വേണം. സ്കൂളിലായാലും ആയാലും കോളേജിലായി കഴിഞ്ഞാലും എസ് എഫ് ഐയുടെ ബാനറായാലും കെ എസ് യുടെ ആരായാലും ചെയ്യാൻ
3: പാടില്ലാത്തതാണ്.
4: ഉണ്ട് കലാലയ രാഷ്ട്രം, അങ്ങനെ നിരോധിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉണ്ടല്ലോ, എല്ലാ ഇലക്ഷൻ നടക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ കലാലയം ഒരിക്കലും അരാഷ്ട്രീയമാവരുത്. അവിടെ നിന്നാണ് പതുക്കെ അടുത്ത നേതാക്കന്മാരും രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള പുതിയ ഭാവി വരുന്നത്. പക്ഷെ ഇവരെങ്ങനെയാണ് ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് പുതിയ ലോകത്ത് ഈ വാക്കുകൾ പൂക്കി എന്ന് പറഞ്ഞ എത്ര നല്ല സന്തോഷമുള്ള വാർത്തയാണ് പൂക്കി മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, അത്ര മോശമല്ല. പക്ഷെ അതിന്റെ കൂടെ ചേർക്കുന്ന നീ പോടാ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണ്ട, ഇനിയും വിസ്മയങ്ങൾ ഉണ്ടോ, അത് ചോദിക്കുന്നതിൽ തെറ്റില്ല. കാരണം വിസ്മയം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ കോണ്ടാക്ട്സിനനുസരിച്ച് മുഖ്യമന്ത്രിയെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ട. വി ഡി സതീശനെ നിങ്ങൾ വിമർശിക്കൂ കേരള മുഖ്യമന്ത്രി എന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ വേണമെങ്കിൽ വിമർശിക്കൂ. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയോ സംഘപരിവാർ ചായവിലൂടെ നീങ്ങുന്നു എന്ന് നിങ്ങളുടെ ആരോപണം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കും. അല്ലാതെ ക്യാമ്പസിനകത്തും സ്കൂളിനകത്തും ഇതുപോലുള്ള ഭാഷകൾ കുട്ടികൾക്കൊട്ടും ചേർന്നതല്ല. അത് കേസെടുക്കുന്നത് നല്ലത്.
3: ഇത് അദ്ദേഹത്തിന് തന്നെയാണോ എന്നെങ്ങനെയാണ് അറിയുന്നത്? ഇപ്പൊ
4: സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ,
3: നമ്മൾ ഇപ്പം മിമിക്രിക്കാരി പൊമ്മൻചാണ്ടി തൊമ്മൻചാണ്ടി എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെ അതിനകത്ത്
4: അല്ല, ആ രീതിക്ക് അത് നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അല്ലെ? ഒരു പരിധിവരെ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പോഴും ഉമ്മൻചാണ്ടി ഒരിക്കലും ഇന്ന് വരെ അദ്ദേഹത്തിന് മിമിക് ചെയ്ത ആൾക്കാരെ ചേർത്ത്
3: വിളിച്ചത്
4: അവരൊക്കെ ആ രീതിയിൽ എടുത്തു. പക്ഷെ ഇത് പിന്നെ ഒരുതരം ഭീഷണിയുടെ ചൊവയിലോ ഒരുതരം വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലോ കുട്ടികൾ ക്യാമ്പസിനകത്ത് മറ്റത് കലാലയത്തിന് പുറത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പുറത്ത് ഇപ്പൊ ഒരു നാടകത്തിലൂടെ വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാം, അതൊരു അവൻ അവിടെ വേണമെങ്കിൽ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. പക്ഷെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, ഒരു സമരം നടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായാലും പ്രതിപക്ഷ നേതാവിനെതിരായാലും കുറച്ചുകൂടെ മാന്യത പാലിക്കുന്നത് നല്ലതായിരിക്കും.
3: തീർച്ചയായിട്ടും ഒരുപാട് വാർത്തകളുണ്ട്. ഒരു ഷോർട്ട് ബ്രേക്ക് അതിന് ശേഷം ഓടി തിരിച്ചതാണ് സിറ്റ് ബാക്ക് ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
0: You are listening to Home 92.2 FM. Home is a feeling.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
8: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: September 26 enda parivadi?
12: September 26 nalle parivadi.
13: Please make some noise for
12: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
11: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
12: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
11: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
12: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
14: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
15: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവർഡ് ഇൻ മിനിറ്റ്സ്.
16: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ഓൾ റൈറ്റ്. വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു പോകാം. വേറെ എന്തൊക്കെയാണ് മിനി പത്മ പ്രധാന വാർത്തകൾ?
4: നമ്മുടെ ഗൾഫിൽ നിന്ന് വന്നേ കഴിഞ്ഞ ദിവസത്തിൽ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ് കുട്ടികൾ ഉപയോഗിച്ച ചരട് ഭിന്നിക്കളി. വൻ വിമർശനം, വിവാദത്തിൽപ്പെട്ട ബഹ്റൈൻ കേരളീയ സമാജം. അത് ഞാൻ നാട്ടിലെവിടെ നടന്ന ഒരു പരിപാടിയാണെന്നുള്ള രീതിയിൽ ആദ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇല്ല. നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനൊക്കെ ഇരിക്കുന്ന ഒരു പരിപാടിക്കകത്താണ് ഓണാഘോഷ പരിപാടികളിൽ നടന്ന കുട്ടികൾ ഉപയോഗിച്ചുള്ള ചരട് ഭിന്നിക്കളിയുടെ പേരിൽ വിവാദത്തിൽപ്പെട്ട് ബഹ്റൈൻ കേരളീയ സമാജം. കുട്ടികളെ കയറിൽ പിടിച്ച് ഉയരത്തിൽ നിർത്തിയിട്ട് എനിക്ക് ആ വിഷലാണ്ടപ്പോൾ പേടിച്ചു പോയിട്ടോ. ദേഹത്ത് ചരടി പിന്നിയെടുത്തുള്ള ഇനം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിനിരയായി. രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ പരിശീലനത്തിന് ശേഷമാണ് പരിപാടി നടത്തിയതെന്ന് ബഹ്റൈൻ കേരളീയ സമാജം വിശദീകരണവുമായി രംഗത്തെത്തി. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് സംഭവം. കയറിൽ തൂങ്ങിക്കിടക്കുന്ന കുട്ടിയെ ചുറ്റി നൃത്തം ചെയ്യുന്നതും പതിയെ ദേഹത്ത് ചരട് പിന്നിയെടുക്കുന്നതും ചിലർ രക്ഷിതാക്കളുടെ ചുമലിലും ചിലർ കയറിൽ തൂങ്ങി നിൽക്കുന്നതും പുറത്തു വന്ന വീഡിയോയിൽ കാണാം. കളി തീരും വരെ കയറിൽ തൂങ്ങിക്കിടക്കും വിധം കുട്ടികളുടെ സുരക്ഷ അപകടത്തിലാക്കി എന്ന പേരിലാണ് വൻ വിമർശനം ഉയർന്നത്. പിന്നാലെ ഈ ബഹ്റൈൻ കേരളീയ സമാജം വിശദീകരണവുമായിട്ട് എത്തി. വീഡിയോയുടെ ചില ഭാഗങ്ങൾ കണ്ടിട്ടാണ് വിമർശനം. ചിട്ടയായ പരിശീലനം, രക്ഷിതാക്കളുടെ ഇടപെടലും ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് പരിപാടി നടത്തിയത്. കണ്ടവർക്കോ മാതാപിതാക്കൾക്കോ പരാതി ഉണ്ടായില്ലെന്നും കഴിഞ്ഞ 5 വർഷമായി ഇത് നടക്കുന്നതാണെന്നും സമാജം വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇങ്ങനെ ഒരു, നമുക്കറിയാം, കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചിട്ട് ഒരു തരം ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തരുതെന്നാണ്
3: ചട്ടം. നിരോധനം വന്നിട്ടുണ്ട് ഇത്ര പ്രായത്തിൽ താഴെയുള്ള അടുത്ത്. അപ്പോഴാണ് ഇപ്പൊ ഇത്രയും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തില് വീണ്ടും
4: നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചിട്ട് ഒരു ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തരുതെന്ന്
3: സർക്കാർ പോലും നമുക്ക് അതിന് നിരോധനം വന്നിട്ടുണ്ട് ഇത്ര പ്രായത്തിൽ താഴെയുള്ള. അപ്പോഴാണ് ഇത്രയും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമൂഹത്തില് വീണ്ടും

0: ലക്ഷ്മിക്കണം ബഹ്റൈൻ സർക്കാരിനെ അവിടെയുള്ളവരെന്നെ അറിയിക്കും എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർശന നിയമ നടപടി, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ഇങ്ങനത്തെ, അവര് മോശം ലക്ഷ്യത്തോടെ ഒന്നും ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആലോചിക്കണ്ടേ, ഇങ്ങനെ ഒരു വിഷ്വൽ നമ്മുടെ ഒക്കെ മുന്നിൽ വരുമ്പോൾ നമുക്ക് എത്ര ഒരു ആന്തൽ ഉണ്ടായിരുന്നു. ഒന്ന് കുട്ടികൾ, ഒന്ന് അവരുടെ സുരക്ഷ, അവരെയൊക്കെ ഇങ്ങനെയുള്ള വേദികളിൽ കൊണ്ടുവരണം. മാത്രമല്ല, ഇതില്ലെങ്കിലും ആ പരിപാടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല, ഒരു ഭംഗിക്കുറവും ഉണ്ടാവില്ല. കുട്ടികളിടുമ്പോൾ എന്താ ഭംഗി കൂടും, ആ കുഞ്ഞിന് മേലെ പിന്നെ പിന്നെ അത് മേലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ച കാണുമ്പോഴല്ലോ ഹൃദയം ഇടിക്കും.
1: എന്തായാലും സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് അത് വൻ രീതിയിൽ അവർക്കെതിരായിട്ടുള്ള രീതി തന്നെയാണ് ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മഹാസമാധി ദിനം, ഗുരുദേവൻ സ്മരണയ്ക്ക് ഇന്നും ഭക്തി സാന്ദ്രതം എന്നുള്ളൊരു വാർത്ത അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പവർകട്ട് പ്രതിസന്ധി അടുത്ത മാസവും തുടരുമെന്നുള്ള പറയുന്ന ഇപ്പം ഇനിയിപ്പം ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം അത് പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്.
0: ഇന്ന് തൽക്കാലം പ്രതിസന്ധി ഇല്ലാന്നേ ഉള്ളൂ, നാളെ മഴ കുറഞ്ഞ് നാളെ തൊട്ടും പ്രതിസന്ധി തുടങ്ങുകയാണ്. എന്തായാലും NSS ആസ്ഥാനമായിട്ടുള്ള പെരുന്ന ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രണ്ട് മാസം മുൻപ് ഡൽഹിയിൽ നടന്ന മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടന ചടങ്ങിലെ തന്റെ പരാമർശങ്ങൾ വളച്ചൊടിക്കുകയാണെന്നും മാധ്യമങ്ങൾ അദ്ദേഹം പരോക്ഷമായി കുറ്റപ്പെടുത്തി. വാക്കുകൾ വളച്ചൊടിച്ചു, ശുദ്ധി എന്ന വാക്കുപോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. വന്ദേ മാതരം ആലപിക്കുമ്പോൾ കൈകൾ ശുദ്ധി വരുത്തുന്നതിനെ പോലും ചിലർ വക്രീകരിച്ചു. ആഗോള നായർ സമ്മേളനം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഈ ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയായിട്ട് സുരേഷ് ഗോപി മാറുന്നുണ്ടെന്നും, അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്നാണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും അത് ആ പരാമർശങ്ങൾ മോശമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എൻ്റെ പുറകെ കൂടരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കുറച്ചൊക്കെ ആ മനുഷ്യൻ്റെ ഒരു നല്ല കാര്യങ്ങളും കൂടി ആളുകൾ സ്വീകരിക്കുന്നതല്ലായിരിക്കും. എന്നും എന്നും വിമർശനം പറയാൻ വേണ്ടി മാത്രം സുരേഷ് ഗോപിയുടെ മുന്നിൽ മയക്ക് നിൽക്കുന്നവരുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഈ ഉരുൾപൊട്ടലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിടാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പം ലൈവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്തെ വെള്ളപ്പാച്ചിലിനെ തുടർന്നിട്ടുള്ള മരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ തുടർന്നാണ് ഇടുക്കിയിലും ഇത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിടാനായിട്ടുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്.
0: പശ്ചിമേഷ്യയിലെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പശ്ചിമേഷ്യയിൽ 7 നിർദ്ദേശങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ US മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇറാൻ. ട്രംപ് പറയുന്നത് വലിയ വിസ്മയങ്ങൾ അടുത്ത് തന്നെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ട്രംപും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ആശങ്കയുണ്ട്, ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ എന്താണ് മുന്നോട്ട് വെച്ചത്. ആ 7 നിർദ്ദേശങ്ങൾ ഖത്തറിനെയാണ് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ യുദ്ധം അവസാനിച്ചേക്കുമെന്നൊരു സൂചന. മറുഭാഗത്ത് ട്രംപ് വലിയ ഒരു അത്ഭുതം വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ ട്രംപിന്റെ വാക്കായതുകൊണ്ട് അത് ഏത് രീതിയിലുള്ള അത്ഭുതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല.
1: തീർച്ചയായിട്ടും നമ്മുടെ ഏഷ്യൻ ഗെയിംസിന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ 3rd മെഡൽ നേട്ടമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. ഷൂട്ടിങ്ങിന് പുരുഷ വിഭാഗത്തിൽ വെള്ളി മെഡൽ എന്നുള്ള രീതിയിലും കൂടെ നമുക്കിപ്പോൾ വാർത്തകളിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ കുതിക്കുകയാണെന്നാണ് വാർത്ത. ഇന്ന് രാവിലെയാണ് ആ വെള്ളി മെഡൽ ലഭിച്ചത്. കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത സ്ഥാനം വൈഭവ് വന്നതുകൊണ്ട് സഞ്ജുവിനെ മാറ്റാൻ സാധിക്കില്ല, പിന്തുണച്ച മുൻ ഇന്ത്യൻ താരം. തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശി നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ചെറിയ പ്രായത്തിൽ ഒരു താരം എത്ര മുകളിലേക്ക് എത്താൻ പറ്റുമോ അത്ര മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ വൈഭവ് വരുന്നതോടുകൂടി സഞ്ജുവിന്റെ സ്ഥാനം തെറിക്കുമോ എന്നാണ് പലരും കണ്ടത്. പക്ഷേ മുൻ ഇന്ത്യൻ താരം അഞ്ജു ചോപ്ര പറഞ്ഞത് വൈഭവ് സൂര്യവംശി കാത്തിരിക്കുന്നു എന്നതിന്റെ പേരിൽ സഞ്ജു വി സാംസണെ പോലെ മികച്ചൊരു ബാറ്ററെ പുറത്തിരുത്തേണ്ട കാര്യം ഇപ്പോൾ ഇന്ത്യക്കില്ല. സഞ്ജുവിന് കളിക്കുന്നതിന് ആവശ്യത്തിന് അവസരം ലഭിക്കണം. കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുകയാണ്. വൈഭവിന് ഇനിയും സമയം വരാനുണ്ട്. വൈഭവ് സൂര്യവംശിയെ ഓപ്പണർ ആക്കണമെന്ന ആവശ്യത്തിനൊപ്പം ആ ഒരു അഭ്യൂഹം ശക്തമാകുന്നതിനിടെ 2 അർദ്ധ സെഞ്ചുറി നേടിയിട്ട് സഞ്ജു വി സാംസൺ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിലെ അവിഭാജ്യ ഘടകമാണെന്ന് സഞ്ജു മാത്രമല്ല കളി കാണുന്നവരും സെലക്ടർമാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു വിസ്മയം ഉണ്ടല്ലോ, ഒരു അത്ഭുതം ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സെലക്ടർമാർക്ക് ഒരു ആകെ ഒരു പ്രശ്നം. എന്ത് ചെയ്യണം സഞ്ജു? അവർക്ക് ആകെ എളുപ്പം പറ്റുന്നത് സഞ്ജുവിനെ മാറ്റി നിർത്തുക. കാരണം നല്ല ഫോമിൽ ഇരിക്കുമ്പോഴും സഞ്ജുവിനെ മാറ്റി നിർത്താൻ അവർക്ക്
1: ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ രീതിയിലാണ് സഞ്ജു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ UAE ചൂട് കുറയുന്നു. 23, അതായത് മറ്റന്നാൾ നമ്മുടെ ഓട്ടം സീസൺ UAE ആരംഭിക്കുകയാണെന്ന് ഒഫീഷ്യലിയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഗ്രാജുവലി ചൂട് ഡിപ്പാവാനുള്ള സാധ്യതകളും എല്ലാം തന്നെയാണ് ഓട്ടം സീസണോടനുബന്ധിച്ച് നമുക്ക് വരാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പൊ വരുന്ന മാസങ്ങളിൽ ഒരു 10-20 ദിവസത്തിനുള്ളിൽ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ തന്നെ സമ്മർ കാലത്ത് അടച്ചതെല്ലാം തന്നെ റീഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
0: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ UAE ഒരുപാട് കാലത്തിന് ശേഷം യുദ്ധത്തിന്റെ ആ ഒരു ഭീഷണിയും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് 2027 എന്ന് പറയുന്ന ഒരു വർഷം, ഈ വർഷം നമുക്ക് പെട്ടെന്ന് പോയി, 2-3 മാസം കഴിഞ്ഞാൽ പുതിയ വർഷത്തേക്ക് നമ്മൾ പോകുമ്പോൾ എനിക്ക് ഒന്ന് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അടുത്ത 27 എന്ന് പറയുന്നത്. കുറെ കൂടി ദുബായിൽ പല സ്ഥലത്തും പലതും ഓപ്പൺ ആവുന്നുണ്ട്, സന്തോഷ വാർത്തകൾ ലഭിക്കുന്നുണ്ട്, സാമ്പത്തിക രംഗം പതുക്കെ മെച്ചപ്പെടുന്നുണ്ട്. നമ്മുടെ ഇത്തിഹാദ് റെയിലിനെ കുറിച്ചുള്ള വാർത്ത ഇന്ന് പത്രത്തിലുണ്ട്. ഇത്തിഹാദ് റെയിൽ എഡി പോർട്സ് ഗ്രൂപ്പ് ലോഞ്ച് ഫിജൈറ ഐക്യാഡ് ഡയറക്ട് കാർഗോ സർവീസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചിത്രത്തോടൊപ്പം തന്നെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ഖലീജ് ടൈംസ്.
1: മാത്രമല്ല റോഡ് രംഗത്തിലും വൻ കുതിപ്പാണ്. ഇപ്പൊ ഒരു
0: ഊദ്മേത്ത അലസയൽ റോഡ് തുറന്നിട്ടുണ്ട്, 20 മിനിറ്റ് ഉള്ള 2 മിനിറ്റ് കൊണ്ട് എത്തുന്നു.
1: ബർഷയിൽ എന്ന് പറഞ്ഞു ഞാൻ കുറെ പണ്ട് ബർഷയിൽ

0: ഓഫീസായിരുന്ന സമയത്ത് രണ്ടര കൊല്ലം അടുത്തോളം നിന്നാൾ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ബഷേ പോട്ട് തിരിച്ചു വന്നപ്പോൾ ഏതാണ് റോഡെന്നറിയാത്ത രീതിയിലാണ് മാറ്റങ്ങൾ അവിടെ അനവധി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും കണ്ടു, ഏത് മേഖലയിൽ പോയാലും ദുബായ് റോഡ് വികസനത്തിലും അതുപോലെ മുന്നിട്ടാണ് തന്നെ. ഇപ്പോൾ ഒരു പക്ഷേ രണ്ട് ആഴ്ച മിനിപ്പത്തുമ്പോൾ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇനി അങ്ങോട്ട് ഒന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ
1: മാറ്റം. നമ്മൾ ഒരു മാസം വിട്ടു നിന്നവർക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളുള്ള നാടായിട്ടാണ്. അതുപോലെ ഇപ്പൊ അലസായൽ റോഡൊക്കെ തുറന്ന് അതിൽ കൂടെ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് വന്നിരിക്കുകയാണ്. എന്തായാലും മാറ്റങ്ങൾ വരട്ടെ. നമ്മുടെ രണ്ടാമത്തെ ഹോമാണ്, നമുക്ക് എല്ലാം ഉണ്ടാക്കി തന്ന ഒരു നാടാണ്. ആ നാടിന് ഒന്നും സംഭവിക്കില്ല, അത് വളരെ അഭിവൃദ്ധിയോടെ മുന്നോട്ടേക്ക് പോകും. ഹൂതി അറ്റാക്ക് ഓൺ സൗദി കുഡ് റാപ്പിഡ്ലി എസ്കലേറ്റ് മിഡിൽ ഈസ്റ്റ് വോർ വോൺസ് യു എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ആദ്യ പേജിൽ. ഇറാൻ വോൺസ് എഗെയിൻസ്റ്റ് ന്യൂ അറ്റാക്ക് ബൈ യു എസ് ആൻഡ് അലീസ് എന്ന് പറഞ്ഞ വാർത്ത ആദ്യ പേജിൽ. അതുപോലെ മോട്ടോർ ഇസ്മായിൽ ആസ് അപ്ഗ്രേഡ് ഡൺ ഓൺ ഊദ്മേത്ത അലസായൽ റോഡ് കട്ട്സ് ട്രാവൽ ടൈം. ആളുകൾക്കൊക്കെ വലിയ സന്തോഷം വന്ന ആ ഒരു വാർത്ത ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്കൊന്ന് എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും പ്രധാന റോഡ് വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് ഊദ്മേത്ത അലസായൽ റോഡ് അപ്ഗ്രേഡ് ചെയ്ത ആ ഒരു വാർത്തയാണ്. അതുപോലെ അബുദാബി ടു ഡിജിറ്റൈസ് 100K ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഫിജേറ ഐക്യാറ്റ് ഡയറക്ട് കാർഗോ സർവീസ് ലോഞ്ച്, അത് ഉൾപേജിനും വലിയ വാർത്തയായിട്ട് വരുന്നു. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്സ് ടു ഓപ്പൺ ആഫ്റ്റർ സമ്മർ ബ്രേക്ക് ഒക്ടോബർ 7 ശേഷം എന്ന്. എനിക്ക് ഒക്ടോബർ ആയിരിക്കും യു എ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള
0: മന്ത്. സീസൺ ഒരു പക്ഷേ അത്ര കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഓടിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രശ്നങ്ങൾ കാരണം. പക്ഷേ 31 സീസൺ എനിക്ക് വളരെ പ്രൗഢ ഗംഭീരമായിട്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഗ്ലോബൽ വില്ലേജ് ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ.
1: പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ എനിക്കിന്ന് നാട്ടിലെ വലിയ മഴ വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശൈത്യകാലത്തും നടപടി തുടരുന്ന സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ടി വിയിൽ നിറയെ വാർത്തകൾ എനിക്കൊന്ന് ഇന്ന് മഴ മാത്രമാണ് ഫോക്കസ് ചെയ്തേക്ക്. ആദ്യത്തെ 3 ഇന്ന് ഇടുക്കി കോട്ടയം ജില്ലകൾ ഉൾപ്പെടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. ഇന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആ മലയോര പ്രദേശത്തേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിച്ച് പതുക്കെ യാത്ര ചെയ്യാനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. iPhone 18 Pro ഒക്കെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ലോഞ്ച് ചെയ്ത് അല്ലേ. എനിക്ക് ഇവിടെ നമ്മുടെ രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്കാണ് വിട്ടുപോകുന്നത് ദുബായിലേക്ക്. അവിടെ വന്നല്ലേ എത്ര പൈസയാണ് വരുന്നത്, ഇവിടെ എത്തുമ്പോൾ എത്ര പൈസയാവും, അവിടെ കുറച്ചുകൂടെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലേ.
0: ലോകത്തിലെ പല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദുബായിലാണ് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് പ്രൈസ് നമുക്ക് ഐഫോൺ ലഭിക്കുന്നത്. മറ്റു ടാക്സിന്റെ പല കാര്യങ്ങളും പക്ഷെ ഇവിടെ ലഭ്യത കൂടുതലാണ് ഇപ്പോൾ, കാരണം മേടിക്കാൻ ആളില്ലാത്ത എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ട്. കാരണം സ്റ്റോക്ക് ഒരുപാട് ആയിട്ടുണ്ട്. ഇപ്പൊ ദേറ മാർക്കറ്റിലാണെങ്കിൽ പോലും
1: സ്റ്റോക്ക്
0: ഒരുപാടുണ്ട്, ഫോൺ ഒരുപാടുണ്ട്. പക്ഷേ പുതിയതായിട്ട് ആളുകൾ അത് മേടിക്കാൻ ഇനി ഒരു പക്ഷേ ഫോൾഡ് ഇറങ്ങുന്ന സമയത്ത് അതിലേക്ക് പോകാനായിട്ടാണോ എന്താണേലും ഐഫോൺ നല്ല രീതിയിലുള്ള കുതിപ്പുണ്ടെന്നുള്ളത് റിപ്പോർട്ട് പ്രകാരവും പറയുന്നുണ്ട്.
1: എങ്ങനെയാണ് ഈ പഴയ 17 പ്രോ മാക്സും 18 വന്നപ്പോൾ വലിയ ഡിഫറൻസ്
0: അല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഔട്ട്സൈഡ് ഫീച്ചേഴ്സിലോ അല്ലെങ്കിൽ ഫിസിക്കലി ഒന്നും മാറ്റില്ല. പക്ഷെ സോഫ്റ്റ്വെയറിൽ അവർ കുറേയധികം പുതിയ ആഡ്ഓൺസ് കൊണ്ടുവരുന്നുണ്ട് പുതിയതിൽ എന്നുള്ള കാര്യം. അതിപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പം അതിനകത്ത് അവർ വലിയ വലിയ ഗെയിം ചേഞ്ചറായിട്ട് വന്നേക്കുന്നത് ഈ ഫോൾഡാണ് കേട്ടോ. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15,000 ഈ ഗിഫ്റ്റിംഗ് പേർപ്പസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വിജയ് കോർപ്പറേറ്റ് ലെവലിൽ. ഇപ്പം അതിനെ തുടർന്ന് പല കമ്പാരിസൺസും വരുന്നുണ്ട് നാട്ടിലിപ്പം. ടാറ്റ ടിയാഗോ ആ പ്രൈസാണ് ഒരു 2 TB ആ ഒരു 400,000 രൂപയാണ്. പക്ഷെ ഒരു അങ്ങനല്ല ഇതിനെ അവർ പ്ലേസ് ചെയ്തേക്കുന്ന വേറൊരു രീതിയിലാണ് ഐഫോൺ. അപ്പൊ അങ്ങനെ പക്ഷെ എന്തായാലും സാംസങ് ഒരുപാട് ട്രോളുകളാണ് ഇവരെ കൺഗ്രാറ്റ്സ് ഐഫോൺ ബട്ട് വി സ്റ്റാർട്ടഡ് ഇൻ
1: 2007.
0: അപ്പൊ അങ്ങനെ എന്തായാലും ഐഫോണിന് ആരാധകർ അവിടെ തന്നെ ഉണ്ട്. അതിന്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പൊ നമുക്കിപ്പം ഈ നമ്മുടെ വിദേശ രാജ്യത്ത് ഇപ്പൊ കാനഡയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലീസൺ എടുക്കാറുണ്ട്. അത് ചിലപ്പോൾ യു എ വരാൻ പോകുന്നു എന്നുള്ളൊരു സാധ്യത. നമുക്ക് 1 ഫോൺ ലീസൺ എടുക്കാം, ആ ചെറിയൊരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. 1 കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുക, അടുത്ത ഫോൺ എടുക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം.
1: അപ്പൊ നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ വിവരങ്ങൾ അതിൽ
0: അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനം ടെൻഷനും വേണ്ട. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ചിലപ്പോൾ യു എ വരാൻ എന്ന് പറയുന്ന ലീസൺ എടുക്കുക, ഫോൺ ലീസൺ എടുക്കുക. പക്ഷെ അതിന് കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ലതാണ് ഒരു കണക്കിന്. നല്ല ഫോൺ മാറ്റേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ
1: പുതിയതായിട്ട് ഉപയോഗിക്കാൻ തോന്നിയത് കയ്യിലുണ്ട്, ഇനിയിപ്പോ ഇത് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊടുക്കും. പക്ഷെ എനിക്ക് നമ്മള് മലയാളികൾക്ക് പൊതുവെ നമ്മളൊരു ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പരമാവധി ഉപയോഗിച്ച് അതിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിട്ടുണ്ട്.
0: എനിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഫോൺ അതൊരു സോണി ആയിട്ട് തന്നെ വെക്കാനാണ്. ഓരോ ഓർമ്മകളല്ലേ ഓരോ കാലത്തിലും
1: നമ്മൾ ചിലപ്പോ അതെ ഒരു ഫോണാണ് അതിൽ വന്ന മെസ്സേജ് ആയിരിക്കും. അത് കയ്യിലുള്ള സമയത്ത് നമുക്ക് കിട്ടിയ നല്ല ഓർമ്മകൾ ഉണ്ടാവും, നല്ല ഫോട്ടോസ് ഉണ്ടാവും. അതോടെ കണക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ അങ്ങ് വിറ്റുകളയില്ല.
0: ഞാൻ ആദ്യം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് തുടങ്ങുന്ന ഒരു സാംസങ്ങിന്റെ പഴയ ഫോൺ ഉണ്ട്, അത് ഇന്നും കാണുമ്പോൾ എനിക്ക് എന്റെ ഫസ്റ്റ് വിഷ്വൽസ് ഞാൻ അതുകൊണ്ട് പോയതൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പൊ അത് ഒരു സോണിയർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഐഫോൺ എന്തായാലും മാർക്കറ്റ് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
1: അപ്പൊ വാർത്തകളുടെ ലോകം ഇങ്ങനെയാണ്. ഫോണിന്റെ വാർത്തയുണ്ട്, ഇതിഹാദിന്റെ വാർത്തയുണ്ട്, നാട്ടിലെ കനത്ത മഴ വാർത്തയുണ്ട്, ദുബായിലെ എല്ലാ രംഗങ്ങളും സജീവമാകുന്ന വാർത്തകൾ
0: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. എന്തായാലും ഹോം നെറ്റ് പോയിന്റ് ടു ഓഫിൽ പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള വാർത്തകളൊക്കെ തന്നെ അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്.
2: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ.
2: തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is the feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമുക്ക് പല മെസ്സേജുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഷാർജ എക്സ്പോ റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് എക്സ്പോ റോഡിൽ മാത്രമല്ല എൻ്റെ ഏരിയയിൽ നല്ല രീതിയിൽ ട്രാഫിക്കാണ്. ഇപ്പോൾ ദേദ് റോഡ് കണക്ട് ചെയ്യുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ്, അലിത്തിയ ടോൾ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് സ്ട്രെച്ച് അറേബ്യൻ റാഞ്ചസ് വരെ എത്തുന്ന ഒരു ട്രാഫിക് സിറ്റ്. അത് കഴിഞ്ഞാലേ നിങ്ങൾക്കൊന്ന് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഷെയ്ഖ് സായ റോഡ് കമ്പാരിറ്റീവ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. അൽഖേൽ റോഡും രണ്ട് ആക്സിഡൻറ്റ്സ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ആക്സിഡൻസും അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡിൽ. തിങ്കളാഴ്ച ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ പോലും എന്തിനാണെന്നറിയില്ല, വെറുതെ ഡിലേ ആണ് ആളുകൾ. നമ്മൾ പലപ്പോഴും ഈ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കില്ല, കാരണം രാവിലെ അത്രമാത്രം തിരക്കിൽ പോകുന്ന ആളുകളുണ്ടാവാം. അവരെ ഓവർടേക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഇപ്പുറത്തോടെ വരുമ്പോഴായിരിക്കും ഈ ഫോൺ ഉപയോഗിക്കുക, അയ്യോ ഒന്നാ പോയേക്കാന്ന് വിചാരിച്ച് അവിടെ ഇവിടെ നോക്കാതെ കാല് കൊടുക്കുന്നത്. അത് പോയി ഇടിച്ച് അത് വീണ്ടും ആക്സിഡൻ്റ് ഉണ്ടാവും. വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. രാവിലെ അത്രമാത്രം തിരക്കാണ് റോഡുകളിൽ കാണുന്നത്, അത്രമാത്രം വണ്ടികളാണ് കഴിഞ്ഞൊരു 6 മാസമായിട്ട് റോഡുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രാഫിക് സിറ്റുവേഷൻ വേറെ എവിടെയെങ്കിലും അൺയൂഷ്വലായിട്ടോ ഗുരുതരമായിട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. എന്താണെങ്കിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. എമിറേറ്റ്സ് റോഡിലും അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഷാർജ കഴിയുന്നോടം വരെ നല്ലൊരു സിറ്റുവേഷനാണ് ഈ ഒരു മണിക്കുള്ളിൽ ഇപ്പം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
3: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉഷിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: September 25 GCCയിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. വന്നേ
6: പുതുമയുടെ നേരത്ത്.
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joya Lucas, world's favorite jeweler.
1: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
8: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
9: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
8: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിംഗും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
10: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
11: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗരൂദ്. കോൾ 04-232-7111.
12: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ്, ആര്യ ദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
12: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
13: You are listening to Home 92.2 FM. Home is a feeling.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
15: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻ വൈബ്സ്.
3: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ടാ.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടാ,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.
0: You are listening to

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർ ലെക്സാലോജി കേസ്, പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ തീരുമാനം ഇന്ന്. കേരളത്തിൽ കനത്ത മഴ, ആളപായം, നാശനഷ്ടം. യുദ്ധം അവസാനിപ്പിക്കാൻ നിബന്ധന വെച്ച ഇറാൻ, വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. ഇന്നലെ ഒറ്റ ദിവസം പെയ്ത മഴയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തുമായി 6 മരണം സംഭവിച്ചു. ഇടുക്കി കൊട്ടക്കമ്പൂരിൽ കൃഷിയിടത്തിൽ ഷെഡിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. കോട്ടയം തിക്കോയിൽ ബൈക്കിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ ചെന്നൈ സ്വദേശി മരിച്ചു. പൂഞ്ഞാർ തെക്കേക്കരയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഗൃഹനാഥൻ മരിച്ചു. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. 4 പേരെ കാണാനില്ല. ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ മഴ കടുക്കുകയാണ്. ഇടുക്കിയിലും കോട്ടയത്തും ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം കോട്ടപ്പുഴയിലാണ് മലവെള്ളപ്പാച്ചിലിൽ കാണാതായത് 4 പേർ. അവർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. മലപ്പുറം പൂക്കോട്ടും പാടം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ടാണ് 2 പേർ മരിച്ചത്. 6 പേർ ഒഴുക്കിൽപ്പെട്ടതായാണ് വിവരം. കോട്ടയ്ക്കൽ എടരിക്കോട് സ്വദേശി അനസ് മാങ്ങാടൻ, തിരൂർ സ്വദേശി മുഹമ്മദ് കുട്ടി എന്നിവരാണ് മരിച്ചത്. ഇടുക്കി അടിമാലിയിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മരം വീണു. വട്ടവട കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബാലകൃഷ്ണൻ ചിന്നു എന്നിവരുടെ സംസ്കാരം ഇന്ന്. ഗുരുതരമായി പരിക്കേറ്റ ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ 2 ഇടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇടുക്കി കോട്ടയം കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താനും ആവശ്യമായാൽ ഒഴിപ്പിക്കൽ നടത്താനും നിർദ്ദേശം. സിഎംആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയനും പി എ മുഹമ്മദ് റിയാസിനുമെതിരെ ഇ ഡി ആവശ്യത്തിൽ കേസെടുക്കുന്നതിൽ സർക്കാരിന്റെ തീരുമാനം ഇന്നുണ്ടാകും. അന്വേഷണമാകാമെന്നായിരുന്നു എ ജിയുടെ നിയമോപദേശം. എ ജിയുടെ ഉപദേശം സർക്കാർ കൊള്ളുമോ തള്ളുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും തുടർ തീരുമാനമുണ്ടാവുക. എന്നാൽ ഇ ഡി കേസ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് ഇ ഡി കണ്ടുകിട്ടു. ഇ ഡി ഓഫീസിൽ നടപടികൾ ആരംഭിച്ചു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ രേഖകൾ കണ്ടെടുക്കാൻ എസ് ഐ ടിയുടെ നീക്കം. മുൻ കായികമന്ത്രി അബ്ദുറഹ്മാനെ അടക്കം ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശുപാർശ ചെയ്യാനൊരുങ്ങുകയാണ് സർക്കാർ. കള്ളപ്പണം വെളുപ്പിച്ചോ എന്ന സംശയത്തിൽ ഇ ഡി അന്വേഷണത്തിനാണ് സാധ്യത. സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ റാന്നി മുൻ എം എൽ എ പ്രമോദ് നാരായണനെതിരെ കേസെടുത്തു. ആലപ്പുഴ നൂറിനാട് പോലീസാണ് കേസെടുത്തത്. ഷെയറും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് സ്വകാര്യ സ്ഥാപനത്തിൽ 25 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന ആലപ്പുഴ നൂറിനാട് സ്വദേശിയുടെ പരാതിയിലാണ് കേസ്. കേസിലെ 2 പ്രതിയാണ് പ്രമോദ് നാരായൺ. മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് എസ് ഐ ആർ നോട്ടീസ്. ഡൽഹി എസ് ഐ ആറിന്റെ ഭാഗമായാണ് എൽ കെ അദ്വാനി, മനീഷ് സിസോദിയ, കപിൽ സിബൽ തുടങ്ങിയ പ്രമുഖർക്ക് നോട്ടീസ് നൽകിയത്. പഴയ എസ് ഐ ആർ പട്ടികയുമായി വിവരങ്ങൾ മാപ്പ് ചെയ്യാനാകാത്തവർക്കും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയവർക്കുമാണ് നോട്ടീസ്. നോട്ടീസ് നൽകിയത് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കാനല്ലെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കുന്നു. രേഖകൾ പരിശോധിച്ച ശേഷം അർഹരായവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും വിശദീകരണം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസുമായി ചർച്ച പുനരാരംഭിക്കാൻ 7 നിബന്ധന മുന്നോട്ട് വെച്ച് ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ യുഎസിന് അറിയിച്ചതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മൊഹ്സിൻ റസായി. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷം വഷളായേക്കുമെന്ന് സൂചന. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് ട്രംപ്. ഇറാൻ നിലവിലെ ഗതി മാറ്റിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഹോർമോസ് കടലടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള തങ്ങളുടെ നിബന്ധനകൾ മധ്യസ്ഥർ വഴി യുഎസിനെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം. യുദ്ധം അവസാനത്തോടടുക്കുകയാണെന്നും ഈ ആഴ്ച നടക്കുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെ ആറ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. യു എൻ പൊതുസഭയ്ക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൌദി അറേബ്യയിൽ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ സൌദിയിലെ തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്ക. സൌദിയിലുള്ള അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥർ തായ്ഫ്, യാൻബു എന്നീ നഗരങ്ങളിലേക്ക് ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ യാത്രകൾ നടത്തുന്നതിന് ഇനി മുതൽ പ്രത്യേക അനുമതി വാങ്ങണമെന്ന് യു എസ്. സൌദിയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങളെന്ന് സൌദിയിലെ യു എസ് മിഷൻ എക്സിലൂടെ അറിയിച്ചു. ചരിത്രത്തിലാദ്യമായി ജാപ്പനീസ് പോർ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. രാജസ്ഥാനിലെ ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന വീർ ഗാർഡിയൻ 2026 സംയുക്ത വ്യോമാഭ്യാസത്തിലാണ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ പങ്കാളികളാകുന്നത്. റഷ്യൻ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിന്റെ യുണൈറ്റഡ് റഷ്യൻ പാർട്ടിക്ക് മുൻതൂക്കം. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 58% വോട്ടുമായി യുണൈറ്റഡ് റഷ്യ മുന്നിൽ. യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനുശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് പുടിന് നിർണായകമാണ്. അന്തിമവിധി ഈ മാസം 25 മുൻപ് വരാൻ സാധ്യതയില്ലെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുബായിൽ ഔദ് മേത്ത അൽ അസായൽ റോഡ് വികസന പദ്ധതി പൂർത്തിയായി. ഇതോടെ യാത്രാ സമയം 20 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റായി കുറഞ്ഞു. 4 പാലങ്ങളും 2 ടണലുകളും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഞായറാഴ്ചകളിലും പാസ്പോർട്ട് കൈപ്പറ്റാനുള്ള സൌകര്യമൊരുക്കി അൽഹിന്ദ് ഗ്ലോബൽ സർവീസസ്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് സമയം. അൽഹിന്ദിന്റെ യുഎയിലെ 16 ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ പുതുക്കിയ പാസ്പോർട്ടോ പുതിയ പാസ്പോർട്ടോ സ്വീകരിക്കേണ്ടവർക്ക് ആശ്വാസമാകാനാണ് ഞായറാഴ്ചയും പാസ്പോർട്ട് വിതരണം ചെയ്യുന്നതെന്ന് അൽഹിന്ദ് അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ. രുദ്രാജ് പങ്കിൽ, ഹിമാൻഷു ധില്ലൻ, പാർത്ഥ് മാനെ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഇത്തവണ ഷൂട്ടിംഗിൽ ഇന്ത്യ സ്വന്തമാക്കുന്ന 3rd മെഡലാണ് ഇത്. ജമ്മുകശ്മീരിലെ ഭീകരവിരുദ്ധ നടപടി, തന്ത്രങ്ങൾ കടുപ്പിച്ച കരസേന എന്ന വാർത്തയും ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നു. ഇന്ത്യയിൽ നിന്ന് പീർപഞ്ചാൽ മലനിരകളിൽ സേനയുടെ സ്ഥിരം വിന്യാസമുണ്ടാകുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. സൈനിക നടപടി കഴിഞ്ഞ് മടങ്ങില്ല എന്നാണിപ്പോൾ പ്രതിരോധമന്ത്രി അറിയിക്കുന്നത്. പകരം താൽക്കാലിക ഓപ്പറേഷൻ ബേസായിരിക്കും ഏർപ്പെടുത്തുകയെന്ന് ഇന്ത്യ വ്യക്തമാക്കി. റജൌരി പൂഞ്ച് മേഖലയിലാണ് നിരീക്ഷണം ശക്തമാക്കുന്നത്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
2: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 57%.
2: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. തിങ്കളാഴ്ചയാണ്, സെപ്റ്റംബർ 21, 2026. അങ്ങനെ ഒരു സെപ്റ്റംബർ മാസം കൂടെ നാണ്ടിപ്പോ കഴിഞ്ഞു പോകുന്നു. ഇനിയും ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ബോൾ സ്റ്റോറൊക്കെ ഞാനിതിൽ എന്താ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടേ. അപ്പം ഞാൻ വെച്ചാൽ ഇത്ര പെട്ടെന്ന് നവരാത്രി ആയോ? ഞാൻ ഈ നമ്മുടെ എന്താ പറയുക, ദിവാലി ഇനി എന്നാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡേറ്റ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നവരാത്രിയും ദിവാലിയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദെൻ ക്രിസ്മസ്. അതാണ് നമ്മളെല്ലാ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആണ് എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു ആഘോഷം എന്ന് പറയുന്നത്. വെറും 3 മാസം കൂടെ മാത്രം കേട്ടോ. ഇത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഡേയ്സ് കറക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വർഷം അവസാനിക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അതായത് 365 ദിവസത്തിൽ ഇനി 100 ദിവസം ഉണ്ട് നമുക്ക്. നമ്മൾ ചിന്തിച്ച, നമ്മൾ തീരുമാനിച്ച, നമുക്ക് വേണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട്. സോ വർക്ക് ഫോർ ദാറ്റ് കേട്ടോ. എല്ലാ തിങ്കളാഴ്ചയും ഇത് പുതിയൊരു ഡേ ആയിട്ട് നിങ്ങൾ കാണുക, പുതിയൊരു സ്റ്റാർട്ടായിട്ട് കാണുക. സംതിങ് ന്യൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ദിവസം നിങ്ങളുടെ പല വിഷസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്തായാലും അൽഹിന്ദ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പോലെ സൺഡേയിലും പാസ്പോർട്ട് കലക്ഷൻ സർവീസ് അവർ UAE എല്ലാ സെന്ററേഴ്സിലും അവർ തുടങ്ങുമെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 16 സെന്റേഴ്സിൽ തന്നെ പാസ്പോർട്ട് കളക്ഷൻസ് കാര്യങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും ഈ വീക്ക് ഡേയ്സിൽ പോയി പാസ്പോർട്ടിൻ്റെ കാര്യം പരിഹരിക്കേണ്ട ആ ഒരു ഓഫീസ് ടൈമിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു വിഷയമായിരുന്നു അത്. അതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സൺഡേ സർവീസ് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ കഴിഞ്ഞ നമുക്കറിയാം നവംബറിലായിരുന്നു, കഴിഞ്ഞ വട്ടത്തെ നവംബറിലായിരുന്നു ഇവർക്ക് ടെൻഡർ കിട്ടിയത്. ബാക്കി അവനെ തുടർന്ന് പല പ്രശ്നങ്ങൾ, നിയമക്കുരുക്കുകളൊക്കെ കാരണമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരു ഡിലേ വന്നത്. എന്തായാലും ഇപ്പം അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു സർവീസ് എന്തായാലും വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 19 ദിർഹം തന്നെയാണ് അവരുടെ സർവീസ് ചാർജ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 15 മിനിറ്റ്സ് മുന്നേ മാത്രം നിങ്ങൾ കൗണ്ടറിൽ എത്തിയാൽ മതി എന്നുള്ളൊരു കാര്യം കൂടെ അവർ പ്രത്യേകം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം 9 to 9 ആണ് അവരുടെ സ്ലോട്ട് കിട്ടിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്ത. തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ ഇതിലേത് ദിവസം നിങ്ങൾക്ക് പോകാവുന്നതാണ്. ബർദുബായ സെൻറ്ററിൽ മാത്രം 45 കൗണ്ടേഴ്സ് ആണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെയിറ്റ് ടൈമും കൂടെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. എന്തായാലും ഞാൻ ഇത്ര നാളും കേട്ട സംഭവിച്ച് നോക്കുകയായിരുന്നെങ്കിൽ ഇത് വലിയൊരു സർവീസ് തന്നെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പാസ്പോർട്ടിൻ്റെ പ്രശ്നത്തിൽ ആരെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ പറയാം, സൺഡേ ഇനിയുണ്ട്, വിഷമിക്കേണ്ട, ഓഫീസിൽ നിന്ന് ലീവ് എടുത്തൊന്നും പോയി വരേണ്ട കാര്യമില്ല, ഞായറാഴ്ച പോയാൽ മതി എന്നുള്ള കാര്യം കൂടെ അവരെയും അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊരു അടിപൊളി സോങ് കേട്ടാലോ? നമുക്ക് ട്രെൻഡിങ് സോങ് ആകുന്നവരിലേക്ക് പോയിട്ട് ഓടി തിരിച്ചു തന്നെ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയ് ആണ് നിങ്ങളുടെ അവിടെയുള്ളത് അൻറ്റിൽ 11 o'clock.
2: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിങ് സോങ് ഓഫ് ദി ആർ.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: മഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: മലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു പുതിയ ഒരു കാൽ ചുവടുവെപ്പ്, സത്യം പറഞ്ഞാൽ ഇത് എല്ലാ വിദ്യാഭ്യാസ സമരത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സ്കൂളിൽ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ആക്ച്വലി അവരുടെ ഏറ്റവും കുട്ടികൾ, അതായത് എനിക്ക് തോന്നുന്നു മേ ബി KG 1 KG 2 ആവാം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്, ഗ്രേഡ് 1 ആവാം, അവരെ ഫീൽഡിലേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഒരു ഫ്രൂട്ട്സ് മേടിക്കുന്നത്, എങ്ങനെയാണ് ഒരു പച്ചക്കറി മേടിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഫിഷ് മാർക്കറ്റിൽ ഫിഷ് സെല് ചെയ്യുന്നത്, ഇത് നോക്കി കണ്ടു പഠിക്കാൻ വേണ്ടി ആ സ്കൂളിലെ കുറച്ച് ടീച്ചർമാർ ആ കുട്ടികളെ കൊണ്ട് വെളിയിലേക്ക് പോയി. ഞാനന്ന് കേൾപ്പിച്ചു തരാം
2: കേട്ടോ.
3: Yeah, and we are going to observe how they are selling the fruits in the market, how people are buying the fruits, everything we are going to observe today.

0: എന്താ അറിയോ? റാഡീസ്. ഓക്കെ, സൂപ്പർ ആണ്.
1: Yeah, mango. What's the color of the mango? Yellow.
2: Onion.
1: Onion. Yeah. Which vegetable do you want today?
3: I like cucumber.
1: So we can buy cucumber today?
3: Yes.
1: Say thank you to Kaka.
3: Thank you.
1: It's around 1 kg, right? So this is hen's egg, right?
3: Yeah.
1: And what about this?
3: Duck egg.
1: Duck egg.
0: Boomin.
4: ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മളെ പല രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കും. എങ്ങനെയായിരിക്കണം ഒരു വിദ്യാഭ്യാസം വേണ്ടത്? നമ്മൾ ഈ ചെറു പ്രായത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കും ഒരു നാല് ചുമരുകൾക്കുള്ളിൽ തന്നെ ഇരുന്ന് നമ്മൾ പഠിക്കുന്ന എന്തോരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഞാൻ ആലോചിക്കരുത്, ഈ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് എങ്ങനെയാണ് ഒരു ആപ്പിള് തൂക്കേണ്ടത്, എന്താണ് ഒരു കിലോ വരുന്ന ആപ്പിൾ എന്നുള്ളതും, എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എന്നുള്ളത്, ആ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലും, എങ്ങനെയായിരിക്കും ഒരു ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സെല്ലർ, ഒരു ഫിഷ് മാർ, ഈ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് എങ്ങനെയാണ് ഒരു ആപ്പിൾ തൂക്കേണ്ടത്, എന്താണ് ഒരു കിലോ വരുന്ന ആപ്പിൾ എന്നുള്ളതും, എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എന്നുള്ളത്, ആ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലും, എങ്ങനെ

0: അവരൊക്കെ ടെക്സ്റ്റ് ബുക്കുകളെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവരെ ഒരു ഫീൽഡ് ട്രിപ്പിനേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നോക്കി കണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതി? എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണോന്നറിയില്ല, പക്ഷെ അങ്ങനെ ചെയ്താണ്ടല്ലോ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആരും മോശമെന്നല്ല പറയുന്നത്, പക്ഷെ അതിലൊക്കെ ഫാർ ഫാർ ബെറ്ററായി എൻജോയ് ചെയ്ത് അവർക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉൾപ്പെടെ പല കുട്ടികളും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന മാത്രം കുട്ടികളെ നോക്കിയാൽ പോലെ മിഡിൽ ക്ലാസ് ആളുകളുണ്ടായ മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ ഒരു മിഡിൽ ബെഞ്ചേഴ്സ് പോലെയുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തതും എന്നാൽ പഠിക്കാൻ അത്ര വലിയ ടാലൻ്റ് ഇല്ലാത്ത കുട്ടികളും നമ്മുടെ ഒരു ഒരു ക്ലാസ് റൂമിലുണ്ടാവും. അവരെ എല്ലാം ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒരു പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലപോലെ ഗ്രഹിച്ച് നല്ല മാർക്കോടെ തന്നെ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും നമുക്ക് ഉണ്ടാക്കി കൊടുക്കൂ. എന്നാൽ ഏത് സ്കൂളാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഈ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എനിക്കൊരു മെസ്സേജ് തരാം കേട്ടോ. 0585829220. എനിക്ക് അറിയണമെന്നുണ്ട് ഏത് സ്കൂളാണ് ഈ ഒരു സംഭവം നാട്ടിൽ ചെയ്തതെന്നുള്ള കാര്യം. എന്തായാലും വലിയ പ്രസേഷൻ ആണെങ്കിൽ ദുബായിലിരുന്ന് ഹോം 92.2 FM അവർക്ക് നേരുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മണിക്കൂറിനെക്കാട്ടിലും പ്രശ്നം ഗുരുതരമായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ് റോഡിൽ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്പെഷ്യലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് അജ്മാനിൽ നിന്നുള്ള കഞ്ചേഷൻ അങ്ങ് മാറിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാലും താണ്ട് വീണ്ടും ഏറ്റവും വലിയ കഞ്ചേഷനിൽ കൂടെയാണ് ഇപ്പം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് പോയിക്കൊണ്ട് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അറേബ്യൻ റാഞ്ചസും കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കൂടിയിട്ടുണ്ട്. പാലർ റോഡ് കേട്ടോ, എനിക്കൊന്നും അവിടുന്ന് കുറേ പേര് എമിറേറ്റ്സ് റോഡ് എടുത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എമിറേറ്റ്സ് റോഡിലും അറേബ്യൻ റാഞ്ചസ് 3 ആ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ. നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ സിറ്റി ലാൻഡ് മോളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഏരിയ, നമ്മുടെ മജ്വാന് IMG വോൾഡ് ആ ഒരു ഏരിയയിൽ 3 ആക്സിഡൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് അവിടെ അത്രയും വലിയൊരു കഞ്ചേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് കാണുന്നത്. ഇനി അതിൻ്റെ പാരലല് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഞാൻ പറഞ്ഞ എമിറേറ്റ്സ് റോഡിൻ്റെ ആ ഭാഗത്തും നല്ല രീതിയിൽ ട്രാഫിക്കാണ്. ഷെയ്ഖ് സാറോട് ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. അൽക്കേൽ റോഡും ഫുള്ളി പാക്ഡ് ആണ് കേട്ടോ. തിങ്കളാഴ്ച ഒരു രക്ഷയില്ല റോഡ്. ഒന്ന് അപ്ഡേറ്റ് തരണം, എന്താണ് ഈ റോഡുകൾ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള ഞാൻ എനിക്ക് എൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും വേറെ എവിടെയെങ്കിലും ഒക്കെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി പറയാം. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Home 92.2 FM. Home is a feeling.
2: ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അങ്ങനെ നമ്മുടെ ഇന്ന് സർപ്രൈസ് ആയിട്ട് ഞാൻ ആ കോൺടെസ്റ്റ് ഇപ്പോഴാണ് നടത്താനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് ജോയ് അലക്കാസ് നൽകുന്ന 9 ഗ്രാം സ്വർണം 22 കാരറ്റിന്റെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള ആ ചോദ്യം. എനിക്ക് തോന്നുന്നു ഒരു 8-10 ദിവസം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു കോൺടെസ്റ്റ് നടത്തുന്നത്. അത് ഞാൻ എപ്പോഴും പറയും കൺഫ്യൂസിങ് ആയിരിക്കും, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഏത് സമയത്താണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നേടിയെടുക്കാനുള്ളൊരു അവസരമാണുള്ളത് കേട്ടോ. ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ്. പക്ഷേ പലരും ഇത് ധൃതി കൊണ്ട് അയക്കുന്ന പലരും എൻ്റെ ഫോർമാറ്റ് തെറ്റിക്കാറുണ്ട്. ഫോർമാറ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണേലും വേഗം നയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോർമാറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാമെന്ന് തോന്നുന്നു, അറിയല്ലേ ഇതിൻ്റെ എല്ലാവർക്കും. എല്ലാവരും കാത്തിരിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം. 922 space right answer space നിങ്ങളുടെ പേര്. ഓൾറൈറ്റ്, 922 space right answer space നിങ്ങളുടെ പേരോടെ ചേർത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലാണ് അയക്കേണ്ടത്. 0585829220 ഇതാണ് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UAE എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് എനിക്കറിയാം. ഓക്കെ, UAE ഷിക്കാഗോ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ച് ഉണ്ടായിരുന്നു. ആ ബീച്ചിൻ്റെ ഇന്ന് വേറൊരു പേരാണുള്ളത്. അതേത് ബീച്ചാണ്? UAE ഷിക്കാഗോ ബീച്ച് എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ബീച്ച് ഏതാണെന്നുള്ളതാണ് ചോദ്യം. വേഗം തന്നെ ഉത്തരമായിക്കാന്നാണ്. 922 space right answer space നിങ്ങളുടെ പേരോട് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളാവാം ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന 9 gram gold നമ്മുടെ ജോയൽ കാസ് ഇന്ന് നിങ്ങൾക്ക് ഹോം 92.2 ഓഫമിന്റെ 1 ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alucas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
10: മമ്മി വിശക്കുന്നു.
7: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
10: ആഹാ, പാസ്തയോ?
11: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
7: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
10: വൗ, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
11: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
7: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഗ്രീൻ പാഡിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കറിയാം റോഡിൽ ഒരുപാട് പേര് സ്റ്റക്കായി നിൽപ്പുണ്ട്. അതിന് ജബലലിയിലേക്ക് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ജബലലി പ്രദേശത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സജീവിന്റെ ഒരു മെസ്സേജ് ഉണ്ട്.
1: ഗുഡ് മോർണിംഗ്. ജബലാലി പോകുന്നവർക്ക് ഷേഖ് സായിദ് ഹംദാൻ റോഡ് പിടിച്ചു പോയാൽ ഫ്രീ ആണ് റോഡ്, ഒരു തിരക്കും ഇല്ല, ഒരു ട്രാഫിക്കും ഇല്ല.
0: ഓൾ റൈറ്റ്, അപ്പൊ ജബലലി പോകുന്നവരാണെങ്കിൽ ഈ ഡയറക്ഷൻ ഒന്ന് ഫോളോ ചെയ്തേക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യാം, നല്ല അടിപൊളി എവർഗ്രീൻ സോങ്ങിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
11: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
12: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
13: Sand Dunes. Sand Dunes.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

ഇൻസ്റ്റാഗ്രാം ഗോൾ നേടാനുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ജോയ് അലിക്കാസ് ആണ് നിങ്ങൾക്ക് തരുന്ന ഹോം 90.2 എഫ്എമ്മിന്റെ വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, പക്ഷെ പലരും ഡിലേ ആയിട്ടുണ്ട്. നിങ്ങൾ പലരും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കിയിട്ടായിരിക്കും വന്നേക്കുന്നത്. ഓഫ്കോഴ്സ് നമ്മുടെ ഗൂഗിളൊക്കെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നോക്കും, പക്ഷേ പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇവിടെ വന്നേക്കുന്ന കുറേയധികം മെസ്സേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു നോളജ് എനിക്ക് തോന്നുന്നു അത്രമാത്രം വലുതായിരിക്കാം ഒരു പക്ഷേ. കാരണം ഈ എന്താ പറയണേ, യു എയിൽ കുറച്ച് നാളുള്ളവർക്ക് ഇതിനെപ്പറ്റി ഇതിനെ ഈ സംഭവത്തെ പറ്റിയിട്ട് വളരെ അടുത്തൊരു ആർട്ടിക്കിളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഭയങ്കര ഫേമസും ആയിരുന്നു, ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ഞാൻ ചോദിച്ച ചോദ്യം, യു എയിൽ ഷിക്കാഗോ ബീച്ച് എന്നറിയപ്പെടുന്ന ഒരു ബീച്ച് ഉണ്ടായിരുന്നു, ആ ബീച്ചിൻ്റെ ഇന്നത്തെ പേരെന്താണ് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് നമ്മുടെ ബുർജല്ല റബും ഒക്കെ തന്നെ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ജുമേറ ബീച്ചാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ആൻഡ് ഇന്ന് അത് റൈറ്റ് ആയിട്ട് ഇവിടെ അയച്ചവരിൽ നിന്ന് ഒരുപാട് പേര് റൈറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് റാൻഡമൈസർ പിക്ക് ചെയ്തേക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ റിസ്വാനാണ്. കൺഗ്രാറ്റുലേഷൻസ് റിസ്വാൻ. അപ്പൊ എന്താണേലും റിസ്വാന്റെ നമ്പർ എൻഡിങ് വിത്ത് റിസ്വാൻ നമ്പർ നടക്കട്ടെ. റിസ്വാൻ 4711 റിസ്വാൻ, യു ആർ ഷോർട്ട് ലിസ്റ്റഡ്. അപ്പൊ എന്താണേലും ഇതുപോലെ റിസ്വാൻ, അത് മാത്രമല്ല ഇന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത് കേട്ടോ. റിസ്വാനെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്താണേലും ടപ്പേ ടപ്പേ ഇതുപോലെ പട്ടക്കുന്ന നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ആ റാൻഡം വെസ്റ്റിലേക്ക് നിങ്ങൾ പോകും, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവും. വിഷമിക്കണ്ട, കാർ റെന്റലുണ്ട്, ഞാൻ തരാം. ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണല്ലോ ഹോം 90.2 എഫ്എമ്മിന്റെ വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള സക്സസ് സെലിബ്രേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ലോക കേരളസഭ വീണ്ടും വരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്ത ലോക കേരളസഭ തുടരാൻ UDF സർക്കാർ. പുതിയ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകി. ഭരണപരമായ ചിലവുകൾക്ക് 2 കോടി രൂപ അനുവദിച്ചു. പ്രതിപക്ഷത്തിരിക്കെ UDF ലോക കേരളസഭയെ എതിർത്തിരുന്നു. ധൂർത്താരോപിച്ച് ലോക കേരളസഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവാസി സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കേരള സർക്കാർ ലോക കേരളസഭ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രവാസികളെ അംഗീകരിക്കുന്ന പരിപാടിയിൽ നിന്ന് സർക്കാർ പിന്മാറരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത്. അബ്കാരി കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വാഴവറ്റയിലെ വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞതായി എക്സൈസിന്റെ കണ്ടെത്തൽ. വീട്ടിലെ 22 ക്യാമറകളിൽ ദൃശ്യങ്ങളില്ലെന്ന് എക്സൈസ് പറയുന്നു. ദൃശ്യങ്ങളടങ്ങി DVR എടുത്തുമാറ്റിയ നിലയിൽ ആന്റോ അഗസ്റ്റിന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനിടെയാണ് കണ്ടെത്തൽ. തെളിവ് നശിപ്പിക്കാനാണ് DVR എടുത്തുമാറ്റിയതെന്ന് എക്സൈസ് സംശയിക്കുന്നു. നാളെ ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോൺ ജോസന ബൈക്ക് അപകടത്തിൽ ദാരുണാന്ത്യം. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിനടുത്തുണ്ടായ അപകടത്തിലാണ് തൃശൂർ സ്വദേശി റിജോൺ ജോസ് മരിച്ചത്. സഹതാരം ഗനി അഹമ്മദ് നിഗം ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിലാണ്. രാത്രിയിലാണ് ഇവർ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു, എന്നാൽ റിജോൺ ജോസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശബരിമലയിൽ അരവണ നിയന്ത്രണത്തിൽ നേരിയ ഇളവ്. ഭക്തർക്ക് 2 ടിൻ അരവണ വീതം നൽകി തുടങ്ങി. കഴിഞ്ഞ ദിവസം 1 ടിൻ അരവണ നൽകിയതിനെതിരെ ഭക്തർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ദേവസ്വമന്ത്രിയും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അരവണ നിർമ്മാണ പ്ലാന്റിന് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഒറ്റ ദിവസത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തുമായി 6 മരണം സംഭവിച്ചു. കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇന്നലെ മാത്രമാണ് 6 മരണം റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കി കൊട്ടക്കമ്പൂരിൽ കൃഷിയിടത്തിൽ ഷെഡിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. കോട്ടയം തിക്കോയിൽ ബൈക്കിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ചെന്നൈ സ്വദേശി മരിച്ചു. മലവെള്ളപ്പാച്ചിലിൽ കോട്ടപ്പുഴയിൽ കാണാതായ 4 പേർക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 6 പേർ ഒഴുക്കിൽപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇടുക്കി അടിമാലിയിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് 5 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മരം വീണു. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ 2 ഇടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. സംസ്ഥാനത്തെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി BD സതീശന്റെ നിർദ്ദേശം. ദുരന്ത നിവാരണ സേന രംഗത്ത്. ഇടുക്കി കോട്ടയം കളക്ടർമാരുടെ അടിയന്തര യോഗം. സ്ഥിതിഗതികൾ വിലയിരുത്താനും ആവശ്യമായാൽ ഒഴിപ്പിക്കൽ നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. CMR ലെക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയനും PA മുഹമ്മദ് റിയാസിനുമെതിരെ ED ആവശ്യത്തിൽ കേസെടുക്കുന്നതിൽ ഇന്ന് സർക്കാരിന്റെ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അന്വേഷണമാകാമെന്നായിരുന്നു AG നിയമോപദേശം. AG ഉപദേശം സർക്കാർ കൊള്ളുമോ തള്ളുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും തുടർ തീരുമാനം. ED കേസ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതിനിടെ പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ സ്വത്ത് ED കണ്ടുകെട്ടും. ED ഓഫീസിൽ നടപടി ആരംഭിച്ചു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്. മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് SIR നോട്ടീസ്. ഡൽഹി SIRന്റെ ഭാഗമായാണ് LK അദ്വാനി, മനീഷ് സിസോദിയ, കപിൽ സിബൽ തുടങ്ങിയ പ്രമുഖർക്ക് നോട്ടീസ് നൽകിയത്. പഴയ SIR പട്ടികയുമായി വിവരങ്ങൾ മാപ്പ് ചെയ്യാനാകാത്തവർക്കും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയവർക്കുമാണ് നോട്ടീസ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ US ചർച്ച പുനരാരംഭിക്കാൻ 7 നിബന്ധന മുന്നോട്ടുവച്ച് ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ US അറിയിച്ചതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മൊഹ്സിൻ റസായി. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും ഇറാൻ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം വഷളായേക്കുമെന്ന സൂചന ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ നിലവിലെ ഗതി മാറ്റിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക വീണ്ടും തുറക്കുന്നതിനായുള്ള തങ്ങളുടെ നിബന്ധനകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. യുദ്ധം അവസാനത്തോടടുക്കുകയാണെന്നും ഈ ആഴ്ച നടക്കുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിനിടെ ആറ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. യു എൻ പൊതുസഭയ്ക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൌദി അറേബ്യയിൽ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവുമായി യു എസ്. സൌദിയിലുള്ള അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥർ തായ്ഫ് യാൻബു നഗരങ്ങളിലേക്ക് ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ യാത്രകൾ നടത്തുന്നതിന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന് യു എസ്. ദുബായ് ഔദ്മേത്ത അൽ അസായൽ റോഡ് വികസന പദ്ധതി പൂർത്തിയായി. ഇതോടെ യാത്രാസമയം 20 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റായി കുറഞ്ഞു. 4 പാലങ്ങളും 2 ടണലുകളും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഞായറാഴ്ചകളിലും പാസ്പോർട്ട് കൈപ്പറ്റാനുള്ള സൌകര്യമൊരുക്കി അൽഹിൻ ഗ്ലോബൽ സർവീസസ്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സമയം. അൽഹിന്റെ യുഎയിലെ 16 ഇന്ത്യൻ കോൺസുലർ കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ പുതുക്കിയ പാസ്പോർട്ടോ പുതിയ പാസ്പോർട്ടോ സ്വീകരിക്കേണ്ടവർക്ക് ആശ്വാസമാകാനാണ് ഞായറാഴ്ചയും പാസ്പോർട്ട് വിതരണം ചെയ്യുന്നതെന്ന് അൽഹിന്ദ് അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിന്റെ 2-ാം ദിനമായ ഇന്ന് ഷൂട്ടിംഗിൽ ഇരട്ട മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യ മെഡൽ നേടി. രുദ്രാഷൻ പട്ടേൽ, ഹിമാൻഷു ധില്ലൻ, പാത്മാൻ എന്നിവരടങ്ങിയ ടീം വെള്ളി മെഡൽ സ്വന്തമാക്കി. മിക്സഡ് മാർഷൽ ആർട്സിൽ വനിതകളുടെ ട്രഡീഷണൽ 60 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി ഇന്ത്യയുടെ സുചിക തെറിയാൽ. സെമിയിൽ സിംഗപ്പൂരിന്റെ തിയോ ഹുയി ഹുന്നോടാണ് സുചിക പരാജയപ്പെട്ടത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 9:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 51%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. Brand new day. സമയം 9:12. തിങ്കളാഴ്ചയാണ്. ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പലരും ഇന്ന് ട്രാഫിക് ജാമിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കൂൾ, ഞാനുണ്ട് നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകാനായിട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ അബുദാബിയിലെ റഗ്നൻ എന്ന് പറയുന്ന ഏരിയയിൽ ആക്ച്വലി 18.8 ഡിഗ്രി സെൽഷ്യസ് ആണ് രാവിലെ നോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ റഗ്നൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. നമ്മുടെ അലൈൻ്റെ ഒക്കെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് രാവിലെ 18 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച. വിച്ച് മീൻസ് ഈ ചൂട് കുറഞ്ഞു അല്ലെങ്കിൽ സമ്മർ മാറി എന്നുള്ളതല്ല, പക്ഷെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഡിപ്പാവുന്ന തുടങ്ങിയിട്ടുണ്ട്. എത്ര പേര് നോട്ടീസ് ചെയ്തു? ഞാൻ നോട്ടീസ് ചെയ്യാൻ കാരണം ഞങ്ങൾ ഈ വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്ന സമയത്തെ ഈ പലപ്പോഴും ഏതെങ്കിലും വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് ഒക്കെ ആകുമ്പോൾ പടപടപടയുന്ന പെട്ടെന്നെടുത്തോളാം ഇങ്ങനെ പറയും. അപ്പോൾ ഒരു 6:30 ഒക്കെ ആകുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ സൺ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. 7:45 വരെ ലൈറ്റ് ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ഒരു തലയിലുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് അത് നോട്ടീസ് ചെയ്തത്, 6:30 ഇരുട്ടാണ്. 6:30 കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ലൈറ്റ് ഇല്ല. 6:30 സത്യം പറഞ്ഞാൽ ഇപ്പം ഇരുട്ടാൻ തുടങ്ങി. വിച്ച് മീൻസ് വിൻ്റർ ഈസ് നിയറിങ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എത്ര പേര് അത് നോട്ടീസ് ചെയ്തെന്ന് അറിയില്ല. അതുപോലെ തന്നെ രാവിലെ പുലർച്ചെ ആവുന്നതും താമസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ യൂഷ്വലി വിൻ്റർ സമയത്ത് ഞാൻ ഓഫീസിൽ എത്തുന്ന സമയത്ത് നല്ല ഇരുട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് അല്ല, സമ്മർ കാലത്ത് വെട്ടമുണ്ട്, വിൻ്ററിലാണ് ഇരുട്ടാന്ന്. ആ ഒരു വെട്ടം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും ടെമ്പറേച്ചർ ഒക്കെ ഇനി ഡിപ്പ് ചെയ്യാൻ പോകുന്നു, നമ്മൾ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഒക്കെ തന്നെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. എനിവേസ്, നമ്മൾ ഈ പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ദുബായ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ടെക്നോളജി വൈസ് ആണെങ്കിലും ഒട്ടും തന്നെ നമുക്ക് പുറകിൽ നിർത്താൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുമായിരുന്നു നമ്മുടെ ജപ്പാൻ എന്ന് പറയുന്ന സ്ഥലം. ജപ്പാനിൽ ആക്ച്വലി നോക്കുന്ന സമയത്ത് ജപ്പാനൊരു 2040s or 2050s ഒക്കെയാണോ ജീവിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നിപ്പോ കേട്ടോ. അതായത് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുന്നത് ജപ്പാനിലൊരു സൂപ്പർ മാർക്കറ്റിൽ, സാധാ ഗ്രോസറി സ്റ്റോറിൽ പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ കയറി ചെല്ലുന്നു. അവിടെ ഈ പാനില്ലേ, നമ്മളിപ്പം നമ്മളെന്താ നമ്മുടെ ഈ നമ്മൾ ഓംലെറ്റൊക്കെ ചെയ്യുന്ന പാൻ, ആ പാൻ അവിടെ കടയിൽ കിടക്കുന്നത് നമ്മളിതൊരു ഡിസ്പോസിബിൾ പാനാണ് നമുക്ക് തോന്നും. അപ്പോൾ അദ്ദേഹം ആ പാൻ മേടിക്കുന്നു. ആ പാൻ മേടിച്ചിട്ട് നേരെ കൊണ്ടുപോയി സ്റ്റവിൽ തീ കത്തിച്ചിട്ട് നേരെ ഈ പാൻ വെക്കുന്നു. അത് സത്യം പറഞ്ഞാൽ പോപ്കോൺ പാൻ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അത് ഒരു 5 മിനിറ്റ് ആ തീ കത്തി പാൻ ചൂടാകുമ്പോഴത്തേക്ക് അത് കവേർഡാണ്. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ആ പാന് നമ്മുടെ എന്തോ ഫുള്ള് ഒരു നമ്മുടെ ഈ നൂഡിൽസിൻ്റെ ഒക്കെ കവറില്ലേ, ആ കവർ ഔട്ടർ പാക്കിംഗ് പോലെ ആ പാനിനെ മൊത്തം ഇങ്ങനെ ചുറ്റിയേക്കാണ്. എന്നിട്ട് ഈ തീ കത്തിച്ച് ഇത് ചൂടാകുമ്പോഴത്തേക്ക് പോപ്കോൺ പൊട്ടാൻ തുടങ്ങും. പൊട്ടാൻ തുടങ്ങി ഈ കവർ, വെളിയിലത്തെ കവർ അങ്ങനെ ഒരു ബോള് ഷേപ്പിലാവും. അതിന് 5 മിനിറ്റ് കഴിയുമ്പോൾ പൊട്ടിയെല്ലാം നിന്ന് കഴിഞ്ഞ് ജസ്റ്റ് ആ മേളിലത്തെ കവറും കട്ട് ചെയ്യുക, തുറക്കുക, നല്ല ക്രിസ്പി ക്രഞ്ചി പോപ്കോൺ സത്യം പറഞ്ഞാൽ റെഡിയാണ്. ഒരു അസലും ഇല്ല, ആ ഒരു സംഭവം അപ്പം തന്നെ കഴിച്ച് തീർക്കുക. അതൊരു പ്ലേറ്റ് കൂടെ, അത് കഴിഞ്ഞാൽ പ്ലേറ്റ് കൂടെ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പാനിൽ അവിടുന്ന് കടുപ്പത്തൊന്നും എടുത്ത് നേരെ മടിയിൽ വെച്ചാൽ പുള്ളി പോകും, കുറച്ച് കഴിഞ്ഞ് മാത്രമേ എടുത്ത് കഴിക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ജപ്പാനിൽ ഇതുവരെ ടെക്നോളജി വന്നിട്ടില്ല, എന്തായാലും പുള്ളും. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ എന്തുമാത്രം ഈസി ആയിട്ടുള്ള രീതിയിലാണ് ജപ്പാനിലെ പല സംഭവങ്ങളും. പെട്രോൾ സ്റ്റേഷൻസ് പോലും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻസ് പോലും നമ്മുടെ പെട്രോൾ ഗൺസ് ഉണ്ടല്ലോ, ഫ്യൂൽ ചെയ്യുന്ന ഗണ്ണ്, ആ ഗണ്ണ് പോലും അവർ സേഫ്റ്റി മെഷേഴ്സ് ചെയ്യുന്ന അത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പം എന്തായാലും പല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ലോകത്ത് പല ഭാഗത്ത് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ ഒന്ന് അറിയണം അത്രമാത്രം കേട്ടോ. അപ്പം എന്തായാലും ജപ്പാൻ അങ്ങനെ ഒരു പുതിയ എന്താ പറയുന്നത് ആ പോപ്കോൺ സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഒരു സംഭവം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 ന് അല്ലേ പരിപാടി?
3: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: This hour of Sand Dunes is brought to you by Lulu in minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: അപ്പൊ അൽമയ കാർസ് ആൻഡ് റെന്റൽസ് തരുന്ന 1 month കാർ സബ്സ്ക്രിപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് 1 month കാർ റെന്റിൽ നിങ്ങൾക്ക് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അൽമയ കാർസ് ആൻഡ് റെന്റൽസ് തരുന്ന ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കാം. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര്, ഇതാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ നിങ്ങളെ വിളിക്കും, ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് കോൺടസ്റ്റിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് അയക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് മാത്രം, അത് കറക്റ്റ് ഫോർമാറ്റ് വേണം. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര്, ആ ഇതിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ച് നമ്മൾ കോൺടസ്റ്റിലേക്ക് തന്നെ പോകുന്നതാണ് കേട്ടോ. അപ്പം നമുക്കൊരു ഭാഗ്യശാലിക്കായിരിക്കാം ആ ഒരു കാർ ലഭിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവും. അപ്പം എന്തായാലും വേഗം തന്നെ മെസ്സേജ് അയക്കുക എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നു. അപ്പം ഞാൻ എന്തായാലും ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു കോളർ എൻ്റെ കൂടെ ഉണ്ടാവും.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർ.

0: 92.2 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ ആക്ച്വലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അൽകെഎൽ റോഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും രാവിലത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഷിഗ്സാ റോഡ് വളരെ നല്ല

0: ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് അവിടെയും കാണുന്നത്. അല്ലെങ്കിൽ തേറ്റർ റോഡിലും ട്രാഫിക് ഉണ്ട്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. Give bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉഷിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
2: സെപ്റ്റംബർ 25 GCCയിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
7: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.ഇൻ.
12: വെറും 10 മിനിറ്റ്, ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
13: ആഹാ, പാസ്തയോ?
14: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
12: എന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
13: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
14: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
12: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
2: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിൻ ഒരുമിച്ച് ഓണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂഡോൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിൻ ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMMF UAE, energized by Home 92.2 FM.
15: You are listening to Home 92.2 FM. Home is a feeling.
8: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
9: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.

0: listening to Home 92.2 FM. Home is a feeling.
1: അങ്ങനെ നമ്മൾ കോൺടസ്റ്റിലേക്ക് പോകാൻ പോവുകയാണ്. അൽമറയ കാർസ് ആൻഡ് റെന്റൽസ് നൽകുന്ന 1 month കാർ സബ്സ്ക്രിപ്ഷൻ ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഇതിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. സോ ഐ മീൻ ഷോർട്ട് ലിസ്റ്റ് ആരാന്നാണ് ഞാൻ എക്സൈറ്റഡ് ആണ്. ഇന്ന് ഇപ്പൊ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ലിഫ പ്രവീൺ. ഗുഡ് മോർണിംഗ്. ഹായ്, എന്തുണ്ട് വിശേഷം? എവിടുന്നാണ് വിളിക്കുന്നേ? ഭയങ്കര ഹൗളിംഗ് കേൾക്കുന്നല്ലോ. ഞാൻ ആദ്യം എടുത്ത സമയത്ത് അത്ര ഇല്ലായിരുന്നു. ഇപ്പോ റേഡിയോ ഒന്ന് കുറച്ചു. ഏതാണ്? ഹലോ
2: ഹലോ.
1: ആ ഇപ്പൊ കേക്ക. റേഡിയോ ഓഫ് ചെയ്തോ? ആ എന്നിട്ട് പുറകിൽ എന്തോ ശബ്ദമുണ്ട്. കോൺടസ്റ്റിലേക്ക് പോവാം, കാരണം കറക്റ്റ് ആയിട്ട് കേൾക്കണമെങ്കിൽ ആ റേഡിയോ ഒന്ന് ഓഫ് ആക്കി വെക്ക് കേട്ടോ. ഓഫ് ആക്കി. ഓക്കെ, ഇപ്പൊ എന്നെ കേൾക്കാമല്ലോ. അപ്പോ നമ്മുടെ കോണ്ടസ്റ്റ് എങ്ങനെയാന്ന് അറിയോ? അറിയാം. അപ്പൊ ഞാനിപ്പോ 3 സോങ്സ് കേൾപ്പിക്കും, അത് ഏത് കറക്റ്റ് സിനിമയിലാണെന്നുള്ളത് ഗസ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം.
2: ഓൾറൈറ്റ്,
1: അപ്പോ ഞാൻ ഫസ്റ്റ് സോങ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നു, ശ്രദ്ധിച്ചേക്കാം. ഓൾറൈറ്റ്,

ഏതാണ്? ഏതാണ്? മേഘം ആണോ? റൈറ്റ് ആൻസർ. ഞാൻ ക്ലോക്ക് ഇടുന്ന സമയത്തിന് മുന്നേ തന്നെ പറഞ്ഞു കളഞ്ഞു കേട്ടോ. അപ്പൊ അത്രയും ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇച്ചോട് ടഫ് വരാം അല്ലേ? നല്ല ടഫ് വരാം. അപ്പൊ എന്താണെങ്കിലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. നെക്സ്റ്റ് സോങ് ഇവിടെ പ്ലേ ചെയ്യുന്നു.

0: യെസ്, ഏതാണ് സിനിമ? കേട്ടില്ല. രണ്ടെണ്ണം അടിച്ചെടുത്തു. അപ്പൊ എന്താണേലും ഒന്നി ഒരെണ്ണോടുണ്ട്, എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ടുള്ള തന്ന. ഓക്കെ, ഇതോടെ കേട്ടോളൂ. എന്തിനു നീ ഈ സൂര്യനെ നോക്കി പുഞ്ചിരി തൂകി പൂവേ, പുഞ്ചിരി തൂകി പൂവേ. എന്തിനു നീ ഏതാണ്? രണ്ടും കറക്റ്റ്, മൂന്നും കറക്റ്റാണ്, കറക്റ്റാണ് സുന്ദര. അപ്പൊ എന്തായാലും എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ തിങ്കളാഴ്ച നല്ല, എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന എല്ലാ കണ്ടസ്റ്റന്റ്സിനും നല്ല ഒരു ഇതാവട്ടെ, വിഷയാവട്ടെ എന്ന്. അപ്പൊ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് ലിഫ. അപ്പൊ നാട് എവിടെയാണ് ലിഫയുടെ?
1: തൃശ്ശൂർ.
0: യു എയിൽ എവിടെയാണ്? ഷാർജയിൽ. എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യണോ? എവിടെയാണ് വർക്ക് ചെയ്യണേ? ഓ, കേട്ടില്ല എന്താണെന്ന്. എവിടെയാണ് വർക്ക്? ഓ, മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് അല്ലേ. ഓൾറൈറ്റ്. അപ്പൊ എന്തൊരു അടിപൊളി ദിവസമാകട്ടെ. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, പ്രാർത്ഥിക്കുക. ഇനി വിൻ ചെയ്താൽ ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് കേട്ടോ. എന്നാലും ലിഫ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന. നാളെ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വേഗം തന്നെ മെസ്സേജ് അയക്കുക. പറയുന്ന സമയത്ത് ഒരു കോൺടസ്റ്റ് ചെയ്ത സമയത്താണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ അല്ലോ, എല്ലാവർക്കും ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ട്രൈ, നിങ്ങൾ ലക്ക് ട്രൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത്.
2: You are listening to Home 92.2 FM. Home is a feeling.
3: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലും.
4: ഞാനായിരിക്കും ചിരഞ്ജീവി.
3: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിൽ ശക്തമായ മഴ, 9 മരണം, 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്ത ലോക കേരളസഭ തുടരാൻ UDF സർക്കാർ. പുതിയ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകി. ഭരണപരമായ ചിലവുകൾക്ക് 2 കോടി രൂപ അനുവദിച്ചു. പ്രതിപക്ഷത്തിരിക്കെ UDF ലോക കേരളസഭയെ എതിർത്തിരുന്നു. ധൂർത്താരോപിച്ച് ലോക കേരളസഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവാസി സംഘടനയുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് കേരള സർക്കാർ ലോക കേരളസഭ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രവാസികളെ അംഗീകരിക്കുന്ന പരിപാടിയിൽ നിന്ന് സർക്കാർ പിന്മാറരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത്. അബ്കാരി കേസിൽ അറസ്റ്റിലായ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വാഴവറ്റയിലെ വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞെന്ന് എക്സൈസ് കണ്ടെത്തി. വീട്ടിലെ 22 ക്യാമറകളിലും ദൃശ്യങ്ങളില്ലെന്ന് എക്സൈസ് പറയുന്നു. ദൃശ്യങ്ങളടങ്ങിയ DVR എടുത്തുമാറ്റിയ നിലയിൽ ആന്റോ അഗസ്റ്റിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് കണ്ടെത്തൽ. തെളിവ് നശിപ്പിക്കാനാണ് DVR എടുത്തുമാറ്റിയതെന്ന് എക്സൈസ് സംശയിക്കുന്നു. നാളെ ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോൺ ജോസ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിനടുത്തുണ്ടായ അപകടത്തിലാണ് തൃശൂർ സ്വദേശി റിജോൺ ജോസ് മരിച്ചത്. സഹതാരം ഗനി അഹമ്മദ് നിഗം, സന്തോഷ് ട്രോഫി താരം കൂടിയാണ്, ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിൽ. ഇന്നലെ രാത്രി ഇവർ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ റിജോൺ ജോസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ശബരിമലയിൽ അരവണ നിയന്ത്രണത്തിൽ നേരിയ ഇളവ്. ഭക്തർക്ക് 2 ടിൻ അരവണ വീതം നൽകി തുടങ്ങി. കഴിഞ്ഞ ദിവസം 1 ടിൻ അരവണ നൽകിയതിനെതിരെ ഭക്തർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ദേവസ്വം മന്ത്രിയും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിൽ 9 പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലും മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇടുക്കി കോട്ടയം കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താനും ആവശ്യമായാൽ ഒഴിപ്പിക്കൽ നടത്താനും നിർദ്ദേശം. CMR ലെക്സാലോജിക് ഇടപാടിൽ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി PM മുഹമ്മദ് റിയാസ് MLA ED ആവശ്യത്തിൽ കേസെടുക്കുന്നതിൽ സർക്കാരിന്റെ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് സൂചന. അന്വേഷണമാകാമെന്നായിരുന്നു AG നിയമോപദേശം. AG ഉപദേശം സർക്കാർ കൊള്ളുമോ തള്ളുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും തുടർ തീരുമാനം. എന്നാൽ ED കേസ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ രേഖകൾ കണ്ടെടുക്കാൻ SIT നീക്കം. മുൻ കായികമന്ത്രി അബ്ദുറഹ്മാനെ അടക്കം ചോദ്യം ചെയ്യും. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശുപാർശ ചെയ്യാൻ ഒരുങ്ങുന്നു സർക്കാർ. കള്ളപ്പണം വെളുപ്പിച്ചോ എന്ന സംശയത്തിൽ ED അന്വേഷണത്തിനാണ് സാധ്യത. സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ റാന്നി മുൻ MLA പ്രമോദ് നാരായണനെതിരെ കേസ്. ആലപ്പുഴ നൂറിനാട് പോലീസാണ് കേസെടുത്തത്. ഷെയറും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് സ്വകാര്യ സ്ഥാപനത്തിൽ 25 ലക്ഷം രൂപ നിക്ഷേപിപ്പിച്ചു എന്ന ആലപ്പുഴ നൂറിനാട് സ്വദേശിയുടെ പരാതിയിലാണ് കേസ്. കേസിലെ 2ാം പ്രതിയാണ് പ്രമോദ് നാരായണൻ. മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് SIR നോട്ടീസ്. ഡൽഹി SIRന്റെ ഭാഗമായാണ് LK അദ്വാനി, മനീഷ് സിസോദിയ, കപിൽ സിബൽ തുടങ്ങിയ പ്രമുഖർക്ക് നോട്ടീസ് നൽകിയത്. പഴയ SIR പട്ടികയുമായി വിവരങ്ങൾ മാപ്പ് ചെയ്യാനാകാത്തവർക്കും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയവർക്കുമാണ് നോട്ടീസ്. നോട്ടീസ് നൽകിയത് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കാനല്ലെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചു. രേഖകൾ പരിശോധിച്ച ശേഷം അർഹരായവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് വിശദീകരണം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ US ചർച്ച പുനരാരംഭിക്കാൻ 7 നിബന്ധന മുന്നോട്ടുവച്ച് ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ US അറിയിച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നു എന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മൊഹസിൻ റിസായി പറയുന്നു. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷം വഷളായിരിക്കുമെന്ന സൂചന. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ നിലവിലെ ഗതി മാറ്റിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഹോർമോസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള തങ്ങളുടെ നിബന്ധനകൾ മധ്യസ്ഥർ വഴി US അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. യുദ്ധം അവസാനത്തോടടുക്കുകയാണെന്നും ഈ ആഴ്ച നടക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിന്റെ 6 ഗൾഫ് രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. UN പൊതുസഭയ്ക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കില്ലെന്നും എന്നാൽ സൌദി അറേബ്യയ്ക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്നും ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂദി വിമതർ. സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് US പ്രതികരണത്തിനായി ഇറാൻ കാത്തിരിക്കുമ്പോഴാണ് ഹൂദികളുടെ ഈ പ്രസ്താവന. സൌദി അറേബ്യയിൽ ഹൂദി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ പൌരന്മാർക്ക് ഉദ്യോഗസ്ഥർക്കും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്ക. സൌദിയിലുള്ള അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമോ വ്യക്തിപരമോ ആയി യാത്രകൾ നടത്തുന്നതിന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന് US മിഷൻ എക്സിലൂടെ അറിയിച്ചു. ദുബായ് ലൌദ് മേത്ത അൽ അസായൽ റോഡ് വികസന പദ്ധതി പൂർത്തിയായി. യാത്രാ സമയം 20 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റായി ഇതോടെ കുറഞ്ഞു. 4 പാലങ്ങൾ 2 ടണലുകൾ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഞായറാഴ്ചകളിലും പാസ്പോർട്ട് കൈപ്പറ്റാനുള്ള സൌകര്യമൊരുക്കി അൽ ഹിന്ദ് ഗ്ലോബൽ സർവീസ്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സമയം അൽഹിന്ദിന്റെ UAE 16 ഇന്ത്യൻ കൌൺസിലർ കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ പുതുക്കിയ പാസ്പോർട്ടോ പുതിയ പാസ്പോർട്ടോ സ്വീകരിക്കേണ്ടവർക്ക് ആശ്വാസമാകാനാണ് ഞായറാഴ്ചയും പാസ്പോർട്ട് വിതരണം ചെയ്യുന്നതെന്ന് അൽഹിന്ദ് അറിയിച്ചു. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Dhanwar Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 36 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 46%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ മറ്റൊരു തിങ്കളാഴ്ച, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിന്റെ അതുവഴി കൂടെ പോകുന്ന സമയത്തെ നമ്മളിങ്ങനെ അങ്ങോട്ട് ചുമ്മാതായാലും അങ്ങോട്ട് നോക്കുമല്ലോ, അതായത് എന്തായി, പണികളൊക്കെ കഴിഞ്ഞോ, ഇനിയിപ്പം 10 കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു മാസം ഇല്ല ഗ്ലോബൽ വില്ലേജിന്റെ ഓപ്പണിങ്ങിന് വേണ്ടിട്ട്. ഒരു പക്ഷേ ഈ വട്ടം എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു സീസൺ തന്നെയായിരിക്കും ഗ്ലോബൽ വില്ലേജിന്. അതിന്റെ VIP പാസുകളും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി സെല്ല് ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് VIP പാസുകളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാം. പക്ഷെ ഞാൻ ഒരേ ഒരു കാര്യമാണ്, ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ഗ്ലോബൽ വില്ലേജിന്റെ അതുവഴിയുള്ള ട്രാഫിക് സിറ്റുവേഷൻ, ആ ട്രാഫിക്, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജ് ഇപ്പോൾ ഓ, അപ്പം പിന്നെ ഈ ട്രാഫിക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളങ്ങ് മടിക്കും. കഴിഞ്ഞ ദിവസം ദുബായ് മോളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡൗൺ ടൗണിൽ വണ്ടി തിരിച്ച് ജസ്റ്റ് ദുബായ് മോൾ നമുക്ക് കാണാം. പക്ഷേ ആ ഒരു ഏരിയയിലൊക്കെ ചെല്ലും, എനിക്ക് ഫാഷൻ അവന്യൂവിൻ്റെ ആ പാർക്കിങ്ങിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് തന്നെ ഏകദേശം 20 മിനിറ്റ്സാണ് കാണിക്കുന്നത്. ഞാൻ പിന്നെ വേണ്ട, ഇന്ന് ഇനിയും പോകേണ്ട, ഈ ഐഫോണിൻ്റെ ആൾക്കാരെല്ലാം കൂടെ അവിടെ കാണും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നും ഞാൻ മടിച്ചു. പക്ഷേ ഇപ്പോൾ യുവയിലെ ഇപ്പോൾ പുതിയ റോഡ് പണികൾ വന്ന് കഴിയുന്നതോടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ഈ ട്രാഫിക്സിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വലിയൊരു റിലാക്സേഷനിലേക്കായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഗ്ലോബൽ വില്ലേജ് തുടങ്ങുന്നു, ആ ഒരു സ്ഥലത്തേക്കൂടെ കുറച്ച് ട്രാഫിക്കിൻ്റെ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ ആശിച്ചു. എന്തായാലും വരും, കാരണം ഈ ഫോർത്ത് കോറിഡോർ എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ലോങ് സ്ട്രെച്ചിൽ പോകേണ്ട ആളുകളെല്ലാം തന്നെ അതിലേക്ക് മാറാനായിട്ടുള്ള ചാൻസാണ് ഹെവിലി നമുക്ക് കാണുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മാസം നമ്മൾ 15th വീണ്ടും ആ ഒരു ഗ്ലോബൽ വില്ലേജ് സീസണിലേക്കാണ്, 31st ഗ്ലോബൽ വില്ലേജ് സീസണിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
0: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Bulletin of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
0: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions. September 26 enda parivadi?
3: September 26 nalle parivadi.
6: Please make some noise for
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓഫീസിലേക്ക് വന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ വീക്കെൻഡ് കുറച്ചൊക്കെ ഷോപ്പ് ചെയ്യേണ്ടതായിരുന്നു, സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കേണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനായിട്ട് അല്ലേ. വിഷമിക്കേണ്ട, ലുലു ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. ലുലു ഇൻ മിനിറ്റ്സിന്റെ കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് വേണ്ട ഗ്രോസറി എസൻഷ്യൽസ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലൂടെ എന്ത് സാധനങ്ങളും നിങ്ങളുടെ ഫിംഗർ ടിപ്സിലൂടെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ വീടിന്റെ വാതിൽ എത്തിക്കാന്നുള്ള ഗ്യാരണ്ടിയാണ് ലുലു തന്നെ. ആൻഡ് ദ ഫ്രഷ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഇപ്പോൾ ഗ്രോസറി നോക്കുകയാണെങ്കിലും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് ലുലുവിൽ. നമുക്ക് കണ്ടറച്ചെടുക്കാവുന്നതാണ് ലുലുവിൻ്റെ ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി. സോ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യും, നിങ്ങൾ ആദ്യം ഒറ്റ കാര്യം ചെയ്താൽ മതി, പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഇനിയും ആപ്പിൾ സ്റ്റോറിലോ പോയിട്ട് ലുലു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ട ഏത് സംഭവം നിങ്ങളുടെ ഓഫീസിലിരുന്ന് ഓർഡർ ചെയ്താൽ വീട്ടിൽ തന്നെ കൊണ്ടുപോയി തരുന്നതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. എന്ത് ട്രാഫിക്കാണ് റോഡിൽ, ഈ ട്രാഫിക്ക് കിടന്ന് നിങ്ങൾ പോയി ഷോപ്പ് ചെയ്ത് പോകേണ്ട എല്ലാ കാര്യമുണ്ടോ? ഒരേ ഒരു ആപ്പ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ എത്തും.
1: കേൾക്കുന്നത് Home 92.2 FM. Home is a feeling. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: You are listening to Home 92.2 FM. Home is a feeling.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അൽ ഖൈൽ റോഡ്, ഈ രണ്ട് റോഡുകൾ ആക്ച്വലി ട്രാഫിക് ഇച്ചിരി കുറഞ്ഞായിട്ട് നമുക്ക് കാണുന്നുണ്ട്. രാവിലത്തെ സിറ്റുവേഷൻ ഇതൊന്നും അല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് രാവിലത്തേത്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരാവുന്നതാണ്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
1: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: Emirates Malayali Nurses Family Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ്, ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
8: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
8: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
8: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
9: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

അറിയും പൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ അടി പറയാൻ അവതയിടാൻ മടയൊരു ചക്കത്തരമൊരു ജഗമുഖ മനസ്സിന് വേ മടിയിന് വേ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതേ ചെറുതേ പോടാ പോയിച്ച്

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: Welcome back, home 92.2 FM. Like a swagatham and ente kude Nithyam ippa join cheyyunnunde. Very good morning Nithya, namaskaram.
4: Good morning Akshay, sugai irikkunnu nu vishwasikkunnu.
3: Sugai irikkunnu. Actually njan Nithya inna ivda Nithya vanna samayathe njangal oru karyam parayayirunnu. Adayithu ee pala jeevikale nammal kandittund. Ennal പാമ്പിന്റെ കൂട്ടുള്ള പല ജീവികളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് പാമ്പിന്റെ കൂട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലെ മിമിക് ചെയ്യുന്ന ലോകത്തിലെ ജീവികൾ. ഇതാ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഈ വീഡിയോ കണ്ടോ, ഇത് സത്യം പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാമ്പാണെന്ന് തോന്നുള്ളൂ. എന്താണ് ഈ വീഡിയോയുടെ പിന്നിൽ രഹസ്യം?
4: സത്യം പറഞ്ഞത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ദാസപ്പോ കണ്ടോ
3: എന്താണ്?
4: അതൊരു പുഴുവാണ്.
3: ശരി.
4: ആ ഈ പുഴുവിന് എന്ന് വെച്ചാൽ പ്രകൃതി ചില ജീവികളെ മറ്റുള്ള അതിനെ ആക്രമിക്കുന്ന മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ അത് ജനിക്കുമ്പോ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വിഷപ്പാമ്പാണെന്നേ ആരും പറയുള്ളൂ അല്ലേ.
3: നാവ് നീട്ടുന്ന രീതികളും ഒക്കെ തന്നെ, പക്ഷെ അടുത്തേക്ക് വരുമ്പോ ഒരു ക്യൂട്ട് ആയിട്ടുള്ള
4: അതായത് നീളമില്ലല്ലോ. അടുത്ത് വരുമ്പോഴോ ഇത് ഇത്രേ ഉള്ളോ, ഇത് എന്ത് ചെറിയ പാമ്പാ നമ്മൾ വിചാരിക്കും. ഇത് വിഷപ്പാമ്പും അല്ല, ഇതിന് വിഷവും ഇല്ല, വിഷപ്പല്ലും ഇല്ല. ശരിക്കും ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴുവിന്റെ വീഡിയോ ആണിത്. നല്ല രസമായിട്ടോ ഇത് കാണാൻ. സത്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതിയിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ കാണിക്കുന്ന ചില ജീവികളുണ്ട്. അതിൽ ഏറ്റവും അപൂർവ ഇനങ്ങളിൽപ്പെട്ട പുഴുക്കളിൽ ഒന്നാണിത്. ശരിക്കും പറഞ്ഞാല് അമേരിക്കയിലെ മിസോറിയിലുള്ള കാടുകളിലാണ് 50-ൽ പരം ഇത്തരത്തിലുള്ള മിമിക് ചെയ്യുന്ന പുഴുക്കളെ
3: കണ്ടെത്തിയത്.
4: രസമാണ്. ഇതിനെ ശരിക്കും പറഞ്ഞാല് സ്ഫിങ്സ് മോത്ത് എന്നാണ്, എന്ന ഇനത്തിൽപ്പെട്ട പുഴുക്കളാണിത്. പിന്നെ ഇതെങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തെങ്കിലും അപകടങ്ങൾ, ഇതിനിപ്പോ എന്ന് വെച്ചാൽ ഇത് കാറ്റർപില്ലർ ആണ്. ആക്ച്വലി ചിത്രശലഭത്തിന്റെ കാറ്റർപില്ലർ ആണ്, അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പുഴുക്കളാണ്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനെ കൊത്തി തിന്നാൻ വരുന്ന എന്തെങ്കിലും ജീവികൾ, ഇതിന്റെ ശത്രുക്കളായിട്ടുള്ള സാധനങ്ങൾ അടുത്തേക്ക് വരുമ്പോ, പക്ഷികളോ മറ്റത് വരുമ്പോ, ഇതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ തലയിൽ, ഇതിന്റെ ഫ്രണ്ട് പോർഷൻ, അതങ്ങ് അകത്തേക്ക് വലിക്കും. എന്നിട്ട് എയറും ദ്രാവകവും ഉപയോഗിച്ച് മറ്റൊരു തരത്തിൽ മിമിക് ചെയ്ത് മുന്നോട്ട് കാണിക്കുന്നതാണ്, വീർപ്പിച്ച് കാണിക്കുമ്പോ. എന്നിട്ട് അതിന്റെ അതിശയം രണ്ട് കണ്ണുകൾ ഇങ്ങനെ തള്ളി വരുന്നതാണ്. പിന്നെ ചില ഇനത്തിൽപ്പെട്ട പുഴുക്കളാണെന്നെങ്കിൽ നമ്മുടെ ഈ പാമ്പിനെ പോലെ വിസിലടിക്കുന്ന പോലെയും സൗണ്ടും ഉണ്ടാക്കും. അതാണ് ഇതിന്. ശരിക്കും പറഞ്ഞാൽ സയന്റിസ്റ്റുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള പുഴുക്കൾ ഇങ്ങനെ ചെയ്യുന്നതിന് ബെറ്റീഷ്യൻ എന്നാണ് പറയുന്നത്. ബെറ്റീഷ്യൻ, ആക്ച്വലി അതിന്റെ പേര് ബെറ്റീഷ്യൻ മിമിക്രി.
3: ബെറ്റീഷ്യൻ
4: മിമിക്രി എന്നാണ് ഇത് പറയപ്പെടുന്നത് കേട്ടോ. വെറുതെ രൂപങ്ങൾ മാത്രം മാറുകയല്ല, വിസിലടിക്കുക ചെയ്യുന്നുണ്ട്. അതുപോലെ രൂപം മാറുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതും കാണുമ്പോ ഇതിന്റെ ശത്രുക്കളില്ലേ, കിളികളും മറ്റു ജീവികളൊക്കെ പേടിച്ചോടും. അങ്ങനെയാണ് ആശാൻ ഈ ഒരു ലെവലിൽ കാണിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കുറഞ്ഞ കാലയളവ് മാത്രമേ ഇങ്ങനെയൊക്കെ കളിച്ചു നടക്കുള്ളൂ. അത് കഴിയുമ്പോ അത് പൂമ്പാറ്റ, ഇപ്പൊ എന്നിട്ട് കൊക്കൂണായി മാറി, അത് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്കകം പൂമ്പാറ്റയായി പറന്നു പോകും.
3: അതാണ് ഈ പുഴു എന്ന് പറയുന്ന സമയത്ത് ഈ മോത്ത് എന്ന് പറയുന്നത് ലാർജ് വിങ്സ് ഉള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചിത്രശലഭങ്ങളെയാണ് മോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതാ എനിക്ക്, ഞാൻ അതാണ് യൂട്യൂബിൽ ഗൂഗിളിൽ ആദ്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഈ മോത്ത് എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ ഇൻസെക്ട് അതിന്റെ പാമ്പിന്റെ കൂട്ടിരിക്കും. ദ ഗ്രേറ്റ് അറ്റ്ലാന്റിസ് ജയന്റ് മോത്ത് എന്നൊന്നാണ് ചോദിക്കുക, ഗൂഗിളിൽ ചോദിക്കുക. ദ ഗ്രേറ്റ് അറ്റ്ലാന്റിസ് ജയന്റ് മോത്ത്.
4: അതൊരു വലിയ ചിത്രശലഭ അല്ലേ?
3: അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഒന്ന് ചെയ്തു നോക്ക്. ഞാൻ ഇന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്.
4: ഇന്നെ
3: നേരിട്ട് ഞങ്ങള് കോളേജിൽ, ഇടുക്കിയിൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിനെ ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്.
4: എന്നിട്ട്
3: ചോദിച്ച വീഡിയോ ഫോട്ടോ ഒക്കെ കയ്യിലുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ വിങ്സിന്റെ അറ്റം പാമ്പിന്റെ തലയാണ്.
4: ഇത് ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ?
3: ഇല്ലേ, കറക്റ്റ് അല്ലേ? കറക്റ്റ് പാമ്പിന്റെ തലയല്ലേ? ആ വിങ്സിന്റെ അറ്റം പാമ്പിന്റെ തലയാണ്.
4: പാമ്പിന്റെ തലയാ? എന്താ ഇതിന് ഇത്ര പാമ്പുമായിട്ട് ബന്ധമല്ലേ? എനിവേ, അത് മാത്രല്ല, ഇത്തരത്തിലുള്ള ഈ കുഞ്ഞു പുഴുക്കളില്ലേ, വേറെ ഇൻസെക്ട്സുകൾ വന്ന് അതിന്റെ ഉള്ളിലേക്ക് മുട്ടയിട്ടിട്ട് ഈ ഇത്തരത്തിലുള്ള പുഴുക്കൾ അറിയുകയില്ല കേട്ടോ. എന്റെ സൈഡിൽ ഇങ്ങനെ ജീവിച്ചു വരുന്ന വേറെ പുഴുക്കളുണ്ട്. ഇതിനുള്ളിൽ തന്നെ വേറെ ജീവികളും ജീവിക്കുന്നുണ്ട്. അത്ര ഇതുമായിട്ട് ബന്ധമില്ല. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. എന്തായാലും ഈ പാമ്പായിട്ട് മിമിക് ചെയ്യുന്ന പുഴുവാണ് നമ്മൾ ഇന്നത്തെ താരം.
3: തീർച്ചയായിട്ടും ലോകത്തിൽ അങ്ങനെയും ജീവികളുണ്ട്.
5: You are listening to Home 92.2 FM. Home is a feeling.
6: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിൽ കനത്ത മഴ, ജാഗ്രതാ നിർദ്ദേശം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേരിൽ കൈക്കൂലി കുറ്റമടക്കം നിലനിൽക്കുമെന്ന് നിയമോപദേശം. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു സർക്കാരിന് കൈമാറിയ നിയമോപദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി ആസിഫ് അലിയുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാന നിഗമനത്തിൽ എത്തിയത്. FIR രജിസ്റ്റർ ചെയ്യും മുൻപ് പ്രാഥമിക അന്വേഷണം നടത്താനായിരിക്കും സർക്കാർ തീരുമാനിക്കുക. വിജിലൻസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്യും മുൻപ് പ്രാഥമിക അന്വേഷണം വേണമെന്ന ലളിതകുമാരി കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും നിയമോപദേശത്തിൽ പറയുന്നു. CMR എക്സാലോജിക്ക പണമിടപാട് കേസിൽ പിണറായി വിജയനും AG ഉപദേശം സർക്കാർ കൊള്ളുമോ തള്ളുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി വി ഡി സതീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും തുടർ തീരുമാനം. ED കേസ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് CPMന്റെ ആരോപണം. അബ്കാരി കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വയനാട്ടിലെ വാഴവറ്റയിലെ വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞതായി എക്സൈസിന്റെ കണ്ടെത്തൽ. വീട്ടിലെ 22 ക്യാമറകളിലെയും ദൃശ്യങ്ങളില്ലെന്ന് എക്സൈസ്. ദൃശ്യങ്ങളടങ്ങിയ DVR എടുത്തുമാറ്റി നിലയിൽ. ആന്റോ അഗസ്റ്റിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് കണ്ടെത്തൽ. തെളിവ് നശിപ്പിക്കാനാണ് DVR എടുത്തുമാറ്റിയതെന്ന് എക്സൈസ് സംശയിക്കുന്നു. നാളെ ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഫുട്ബോൾ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ആന്റോ അഗസ്റ്റിന് GST വകുപ്പ് 74A പ്രകാരം ഉടൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. പിഴയടക്കം 25 കോടി രൂപ GST അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് GST വകുപ്പ് നോട്ടീസ് അയക്കുക. SIT അന്വേഷണത്തിലെ കണ്ടെത്തൽ കൂടി ഉൾപ്പെടുത്തിയാകും നോട്ടീസ്. ലോക കേരളസഭ തുടരാൻ UDF സർക്കാർ. പുതിയ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകി. ഭരണപരമായ ചിലവുകൾക്ക് 2 കോടി രൂപ അനുവദിച്ചു. പ്രതിപക്ഷത്തിരിക്കെ UDF ലോക കേരളസഭയെ എതിർത്തിരുന്നു. ധൂർത്ത് ആരോപിച്ച് ലോക കേരളസഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവാസി സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കേരള സർക്കാർ ലോക കേരളസഭ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. പ്രവാസികളെ അംഗീകരിക്കുന്ന പരിപാടിയിൽ നിന്ന് സർക്കാർ പിന്മാറരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമ്മർദ്ദം ചെലുത്തിയത്. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോ ജോസ ബൈക്ക് അപകടത്തിൽ മരിച്ചു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിന് അടുത്തുണ്ടായ അപകടത്തിലാണ് തൃശൂർ സ്വദേശി റിജോൺ ജോസ മരിച്ചത്. സഹതാരം ഗനി അഹമ്മദ് നിഗം ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിലാണ്. രാത്രി ഇവർ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഉടനെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെന്നാൽ റിജോൺ ജോസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ തന്റെ മനസ്സിൽ പതിഞ്ഞവയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തെ ഇതുപോലെ മാറ്റിയെടുക്കാൻ കാരണം നവോത്ഥാന നായകരാണെന്ന് വിശ്വസിക്കുന്ന ശ്രീനാരായണനെയാണ് താൻ. ഗുരുദേവന്റെ മൌനം കൊടുങ്കാറ്റ് പോലെ. തന്റെ ഉള്ളിൽ ഗുരു ഉണ്ടെന്നും പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്റെ ഉള്ളിൽ ഇക്കാര്യം ഓർമ്മയിലുണ്ടെന്നും VD സതീശൻ. സർക്കാർ ഇതൊക്കെ ഉൾക്കൊണ്ടാണ് തീരുമാനമെടുക്കുക. എല്ലാവരും അത് പിന്തുടരണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാർ ചിലവിലല്ല താൻ വിദേശയാത്ര നടത്തിയതെന്ന് കായികമന്ത്രി OJ ജനീഷ്. പ്രതിപക്ഷം പോയതുപോലെയല്ല തങ്ങൾ പോയത്. യാത്രകളൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി. മന്ത്രിമാർക്ക് സ്വകാര്യ നിമിഷങ്ങൾ പാടില്ലേ? ഇത് ഏത് കാലമെന്നും മന്ത്രിയുടെ ചോദ്യം. ശബരിമലയിൽ അരവണ നിയന്ത്രണത്തിൽ നേരിയ ഇളവ്. ഭക്തർക്ക് 2 ടിൻ അരവണ വീതം നൽകി തുടങ്ങി. കഴിഞ്ഞ ദിവസം 1 ടിൻ നൽകിയതിൽ ഭക്തർ പ്രതിഷേധമുയർത്തിയിരുന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരനും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് ഇതുവരെ മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലും മലപ്പുറത്ത് മഴവെള്ളപ്പാച്ചിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും ശക്തമായ മഴയ്ക്ക് വരും ദിവസങ്ങളിൽ സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരളത്തിന്റെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ഇടുക്കി, കോട്ടയം കലക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താനും ആവശ്യമായാൽ ഒഴിപ്പിക്കൽ നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിമാനത്തിൽ കേരളത്തിലെത്തി കവർച്ച നടത്തുന്ന UP സ്വദേശികൾ പിടിയിൽ. കളമശ്ശേരി, തൃശൂർ, കണ്ണൂർ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. തൃശൂരിൽ നിന്ന് മോഷണശ്രമത്തിനിടെ പിടിയിലായ റിഹാൻ എന്ന പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് കൊച്ചിയിലെ കൂട്ടാളികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ റാന്നിമുൻ MLA പ്രമോദ് നാരായണനെതിരെ കേസെടുത്തു. ആലപ്പുഴ നൂറിനാട് പോലീസാണ് കേസെടുത്തത്. ഷെയറും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് സ്വകാര്യ സ്ഥാപനത്തിൽ 25 ലക്ഷം രൂപ നിക്ഷേപിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. കേസിൽ രണ്ടാം പ്രതിയാണ് പ്രമോദ്. എന്നാൽ തനിക്ക് ബന്ധമില്ലാത്ത ആരോപണത്തിലാണ് പോലീസ് FIR ഇട്ടിരിക്കുന്നതെന്നും ഇന്നിവരെ ജീവിതത്തിൽ ശുദ്ധി കാത്തു സൂക്ഷിച്ചു പോകുന്ന ആളാണ് താനെന്നും പ്രമോദ് നാരായണന്റെ പ്രതികരണം. മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് SIR നോട്ടീസ്. ഡൽഹി SIR ഭാഗമായി LK അദ്വാനി, മനീഷ് സിസോദിയ, കപിൽ സിബൽ തുടങ്ങിയ പ്രമുഖർക്ക് നോട്ടീസ്. പഴയ SIR പട്ടികയുമായി വിവരങ്ങൾ മാപ്പ് ചെയ്യാനാകാത്തവർക്കും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയവർക്കുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ US ചർച്ച. പുനരാരംഭിക്കാൻ 7 നിബന്ധനകൾ മുന്നോട്ടുവച്ച് ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ US അറിയിക്കുകയും ചെയ്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുന്നുവെന്നും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മൊഹ്സിൻ റസായി. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലം ഇല്ലെന്നും ഇറാന്റെ പ്രതികരണം. ദുബായ് ലോത്മേത്ത അലസയൽ റോഡ് വികസന പദ്ധതി പൂർത്തിയായി. ഇതോടെ യാത്രാസമയം 20 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റായി കുറഞ്ഞു. 4 പാലങ്ങളും 2 ടണലുകളും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഞായറാഴ്ചകളിലും പാസ്പോർട്ട് കൈപ്പറ്റാനുള്ള സൌകര്യമൊരുക്കി അൽഹിന്ദ് ഗ്ലോബൽ സർവീസസ്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സമയം അൽഹിന്ദിന്റെ UAE 16 ഇന്ത്യൻ കൌൺസിലാർ കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ പുതുക്കിയ പാസ്പോർട്ടോ പുതിയ പാസ്പോർട്ടോ സ്വീകരിക്കേണ്ടവർക്ക് ആശ്വാസമാകാനാണ് ഞായറാഴ്ചയും പാസ്പോർട്ട് വിതരണം ചെയ്യുന്നതെന്ന് അൽഹിന്ദ് അറിയിച്ചു.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nithya.
1: Ellarku namaskaram. Good morning. Welcome to our new എപ്പിസോഡ് ഓഫ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പം നമ്മൾ പുതിയ ആഴ്ചയിലേക്ക്, പുതിയ ദിവസത്തിലേക്ക് നമ്മൾ മിഡ് മോർണിംഗ് ഷോ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വീക്കെൻഡ് അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വീക്കെൻഡിലേക്കും അല്ലെങ്കിൽ പുതിയൊരു വീക്കിലേക്കും പുതിയൊരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 21 തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് അല്ലേ. ഭാരതം കണ്ട മഹാനായ സോഷ്യൽ റിഫോമർ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണിന്ന്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന വലിയ മെസ്സേജ് നമുക്കായി അല്ലെങ്കിൽ ലോകത്തിന് പകർന്നു നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സമത്വവും മാനവികതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരു സമാധി ദിനത്തോടൊപ്പം തന്നെ ഈ സെപ്റ്റംബർ 21 മറ്റും ഇന്റർനാഷണൽ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധേയമായ ചില പ്രധാന സ്പെഷ്യൽ ഡേയ്സ് ആണെന്ന്, സ്പെഷ്യൽ ഡേ ആണ് കൂടിയാണെന്ന്. അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമാധാന ദിനമാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവനും സമാധാനവും നോൺ വയലൻസും പ്രചരിപ്പിക്കാനായിട്ടാണ് ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷത്തെ ഒഫീഷ്യൽ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ പീസ് ഫോർ എവ്രി വൺ എവ്രിവെയർ എവ്രി ഡേ എന്ന് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഇന്ന് വേൾഡ് അൽഷൈമേഴ്സ് ഡേ ആണ്. ഓർമ്മക്കുറവിലേക്ക് നയിക്കുന്ന ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളിലേക്ക് അവയർനെസ് വളർത്താനും അൽഷിമേഴ്സ് ബാധിതരായിട്ടുള്ള പേഷ്യൻസിനും അവരെ കെയർ ചെയ്യുന്നവർക്കും സപ്പോർട്ട് നൽകാനുമായിട്ടാണ് ശരിക്കും ഈ വേൾഡ് അൽഷിമേഴ്സ് ഡേ മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വേൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ മനസ്സിലാക്കേണ്ട ഒരു ഡേ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കും കൂടെ ജോലി ചെയ്യുന്ന കോവർക്കേഴ്സിനും നമ്മുടെ ഈ സമൂഹത്തിലെ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനും ഒക്കെ നന്ദിയും അപ്രീസിയേഷനും ഒക്കെ പ്രകടിപ്പിക്കാൻ ഈ ഒരു ഡേ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡേ, വേൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ, നമുക്ക് തീർച്ചയായിട്ടും നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈഫ് തന്ന എല്ലാത്തിനോടും, നമ്മൾ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന എല്ലാത്തിനോടും, ശരിക്കും ഒരു ദിവസം നമ്മൾ കണ്ണു തുറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഈ ശ്വസിക്കുന്ന വായു അല്ലേ, നമ്മൾ ഇഷ്ടംപോലെ കുടിക്കുന്ന വെള്ളം, അങ്ങനെ തുടങ്ങി നമ്മൾ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പിന്നെ എൻ്റെ ലൈഫിൽ ഇവിടെ വേറെ പല കാര്യങ്ങളുണ്ട്, അതിനിടയ്ക്കാണ് ഇതിനോടൊക്കെ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന്. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെയും നമ്മുടെ കൂടെ ഉള്ളവരെയും ബാധിക്കും. അതൊരു നിമിഷം ഒന്ന് സമാധാനമായിട്ട് ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി വരുമ്പോൾ നമ്മളും നമ്മുടെ സറൗണ്ടിങ്സും തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് പോകും എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ പോലെ ഇന്നത്തെ മറ്റൊരു ഡേ എന്ന് പറയുന്നത്, സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സീറോ എമിഷൻസ് ഡേ ആണ്. ഇത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ റിന്യൂവബിൾ എനർജിയിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കാനും ലോകം മുഴുവനും ആഹ്വാനം ചെയ്യുന്നൊരു എൻവയോൺമെന്റൽ ക്യാമ്പയിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർനാഷണൽ സീറോ എമിഷൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നമ്മളിന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് എടുത്തുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഡേയിൽ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ശരി, അതിപ്പോൾ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിലും ചെയ്യുക അല്ലേ. അല്ലാതെ നമ്മൾ കുറേ എന്തെങ്കിലുമൊക്കെ കേട്ട് ഇത് എന്തോ ഈ പറയുന്നത് നമ്മളുടെ അപ്പം തന്നെ ചാനൽ മാറ്റി, അതിലല്ലേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആയിരിക്കട്ടെ എന്ന് നമ്മളിപ്പോൾ ഈ മിഡ് മോർണിംഗ് ടൈം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ആദ്യ നമ്മുടെ എന്താ ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്തുമ്പോൾ എന്തായാലും ഇന്നത്തെ ജോയ് ആലിക്കാസ് നൽകുന്ന 9g 22-carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ഉണ്ടാവും, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് പോവാം.
0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
2: ബ്രോട്ട് യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுடைய நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: Gents,
9: yeah.
8: Yeah.
9: Yeah. Yeah. Yeah. Yeah. Yeah. Yeah. Yeah.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്രിജീസ് കരാമ.
1: സെപ്റ്റംബർ 26-ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26-നല്ലേ പരിപാടി.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ്എം ആൻഡ് 89.4 തമിഴ് എഫ്എം.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനിയിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കേണ്ട കാര്യം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ ഇപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യമാണ്. ജോയ് അലക്കാസ് നൽകുന്ന 9 g 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കാരണം ഇപ്പം നമ്മൾ വിശേഷത്തിലേക്ക് കടന്നാൽ പിന്നെ നമ്മൾ ഒട്ടും ഓർക്കില്ല, അത് കഴിഞ്ഞ് നമ്മൾ മറന്നുപോകും, പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങും എന്തുകൊണ്ട് കേൾപ്പിച്ചില്ല എന്നൊക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ പോകാം അല്ലേ.
0: Home FM birthday bash with 9 grams of 22 carat gold brought to you by Joy Alucas, world's favorite jeweler.
1: യേസ്. അപ്പോ 9 g 22 carat ഗോൾഡ് കോയിൻ അത് നൽകുന്നത് ജോയ് ആലക്കാസ് ആണ്. അപ്പോ അതിന്റെ ചോദ്യം എന്താണെന്ന് കേട്ടോളൂ. നമ്മുടെ പ്യുവർ ഗോൾഡിന്റെ പ്യൂരിറ്റി എത്ര ക്യാരറ്റ് ആണ്? പ്യുവർ ഗോൾഡിന്റെ പ്യൂരിറ്റി എത്ര ക്യാരറ്റ് ആണ്? ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്യുവർ ഗോൾഡ്, വളരെ ശുദ്ധമായ സ്വർണത്തിന്റെ പ്യൂരിറ്റി എത്ര ക്യാരറ്റിലാണ് നമ്മൾ കണക്കാക്കുന്നത്? അത് കൃത്യമായ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് 922 space യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഇനി ചോദ്യം ആവർത്തിക്കില്ല, വേഗം തന്നെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിക്കോളൂ. നമ്മൾ സെപ്റ്റംബർ 5 നമ്മുടെ 1st anniversary നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ സെപ്റ്റംബർ 4 തുടങ്ങി സെപ്റ്റംബർ 30 നീണ്ടു നിൽക്കുന്ന വിലപ്പെട്ട സമ്മാനങ്ങളുടെ ഒരു കോൺടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ നമ്മുടെ ജോയ് അലക്കാസ് നൽകുന്ന 22 carat ഗോൾഡ് കോയിൻ, 9 g 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമാണ് ഇപ്പം ചോദിച്ചത്. പ്യുവർ ഗോൾഡിന്റെ പ്യൂരിറ്റി എത്ര ക്യാരറ്റ് ആണ്? ശരിയായ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220. ഒരിക്കൽ കൂടി ഫോർമാറ്റ് പറയാം, 922 റൈറ്റ് ആൻസർ, പേര് സെൻഡ് ഇറ്റ് 0585829220 എന്ന നമ്പറിലേക്ക്. എന്തായാലും അടുത്ത വിശേഷത്തിലേക്ക് പോവാം അല്ലേ. നമുക്കിത് കഴിഞ്ഞു, നമ്മളിനി വിശേഷത്തിലേക്ക് കടക്കുകയാണ്. യേസ്, അങ്ങനെ നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് എത്തുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക, ടൂറിസം വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, അബുദാബിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ വാർത്തയുണ്ട്. ഇറന്നല്ല, സംഗതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബുദാബിയിൽ നിന്നെത്തുന്ന അല്ലെങ്കിൽ അബുദാബിയിൽ എത്തുന്ന സഞ്ചാരികളെ റിസീവ് ചെയ്യാനും അവർക്ക് തികച്ചും വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കാനും വേണ്ടി അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വലിയൊരു അപ്ഗ്രേഡ് വരുത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ പ്രവർത്തിക്കുന്ന 38,000+ വരുന്ന സ്റ്റാഫുകളാണ് ഇപ്പോൾ ഈ അത്യാധുനിക രീതിയിലുള്ള, അവർക്കാണ് ഇത്തരത്തിലുള്ളൊരു ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ DCT അബുദാബിയാണ് ഈ ഒരു വലിയ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകളുമായിട്ട് നേരിട്ട് ഇടപെടുന്ന ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനായിട്ട് അവർ തുടങ്ങിയ വിസിറ്റർ എക്സ്പീരിയൻസ് അക്കാഡമി എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു ശരിക്കും ഈ ഒരു ട്രെയിനിങ് നടന്നിരുന്നത്. വെറും ഒരു സാധാരണ ക്ലാസ് ആയിരുന്നില്ല ഇത്, മറിച്ച് AI പവേർഡ് ഈ ലേണിംഗ് മോഡ്യൂൾസ് ഉപയോഗിച്ചിട്ടുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ തുടക്കത്തിൽ തന്നെ 38,643 സ്റ്റാഫ് ഈ ഒരു ഡിജിറ്റൽ അക്കാഡമി വഴി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല അല്ലേ. യെസ്. അപ്പോൾ അബുദാബിയിലെ 260 ഓർഗനൈസേഷൻസിൽ നിന്നുള്ള ജീവനക്കാരാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതായത് 149 ഹോട്ടൽസ്, 27 ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, 18 കൾച്ചറൽ സൈറ്റുകൾ, ഇതിലെല്ലാം ഇതിലൊക്കെയുള്ള സ്റ്റാഫുകളാണ് ഇതിന്റെ ഭാഗമായി വന്നത്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ എത്തുമ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുന്നത് മുതൽ ഹോട്ടൽ, ഷോപ്പിംഗ് മാളുകൾ, കൾച്ചറൽ സൈറ്റുകൾ, ടൂറിസ്റ്റ് സ്പോട്ടുകൾ തുടങ്ങി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന എല്ലാം അല്ലെങ്കിൽ ഒരു പറയുന്ന ഒരു 11 key ലൊക്കേഷൻസിലും ഇനി ഒരേ നിലവാരത്തിലുള്ള പ്രൊഫഷണൽ സർവീസസ് കിട്ടും എന്നുള്ളതാണ്. യെസ്. അപ്പോൾ അതിലുപരി അവിടുത്തെ പ്രശസ്തമായിട്ടുള്ള എമിറാത്തി ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ പരമ്പരാഗത അറബ് ആതിഥ്യ മര്യാദ കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും DCT അബുദാബി ഡയറക്ടർ ജനറൽ ഓഫ് ഫോർ ടൂറിസം ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, സലൈ മുഹമ്മദ് അൽ ഗിസേരി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അബുദാബി കാണാത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും നല്ലൊരു മെമ്മറി ആരംഭിക്കുന്നത് അവരെ ആദ്യം സ്വീകരിക്കുന്ന ജീവനക്കാരുടെ പെരുമാറ്റമാണ്. വളരെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരിടത്തേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആദ്യം ഒരു പുഞ്ചിരിയോടുകൂടി നമ്മളെ റിസീവ് ചെയ്താൽ അവിടെ തുടങ്ങി അതിൻ്റെ ആ പോസിറ്റീവ് എനർജി അല്ലേ. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് അബുദാബി ടൂറിസത്തിന് വൻ തോതിലുള്ളൊരു സ്റ്റാൻഡേർഡ് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ എന്തായാലും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92
1: പോസിറ്റീവ് എനർജി അല്ലേ. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് അബുദാബി ടൂറിസത്തിന് വൻ തോതിലുള്ളൊരു സ്റ്റാൻഡേർഡ് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ എന്തായാലും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുക. 0585825

0: Traffic update. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
1: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
0: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
2: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
1: ശ്രദ്ധിക്കാണ്ടാ
0: മോളെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ട,
3: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
0: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
1: അണ്ണ ശ്രദ്ധിക്ക.
4: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ്, ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
2: You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ദുബായിൽ ഔദ്യോഗിക ദുഃഖാചരണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടു. സഹോദരന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ദുബായ് ഭരണാധികാരി. മറ്റു വാർത്തകളിലേക്ക്. പിണറായി വിജയന്റെ പേരിൽ കൈക്കൂലിക്കുറ്റമടക്കം നിലനിൽക്കുമെന്ന് നിയമോപദേശം. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു സർക്കാരിന് കൈമാറിയ നിയമോപദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആസിഫ് അലിയുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാന നിഗമനത്തിൽ എത്തിയത്. FIR രജിസ്റ്റർ ചെയ്യും മുൻപ് പ്രാഥമിക അന്വേഷണം നടത്താനായിരിക്കും സർക്കാർ തീരുമാനിക്കുക. CMR ലെക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയനും AG ഉപദേശം സർക്കാർ കൊള്ളുമോ തള്ളുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും തുടർ തീരുമാനം. ED കേസ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അബ്കാരി കേസിൽ അറസ്റ്റിലായ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ വാഴവറ്റയിലെ വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞുവെന്ന് എക്സൈസ് കണ്ടെത്തൽ. വീട്ടിലെ 22 ക്യാമറകളിലെയും ദൃശ്യങ്ങളില്ലെന്ന് എക്സൈസ് വകുപ്പ് പറയുന്നു. ദൃശ്യങ്ങളടങ്ങിയ DVR എടുത്തുമാറ്റിയ നില. ഫുട്ബോൾ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ആന്റോ അഗസ്റ്റിന് GST വകുപ്പ് 74A അനുസരിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് ഉടൻ നൽകും. പിഴയടക്കം 25 കോടി രൂപ. GST അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് GST വകുപ്പ് നോട്ടീസ് അയക്കുക. SIT അന്വേഷണത്തിലെ കണ്ടെത്തൽ കൂടി ഉൾപ്പെടുത്തിയാകും നോട്ടീസ്. ലോക കേരളസഭ തുടരില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ വ്യക്തമാക്കി. പുതിയ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകിയെന്ന രീതിയിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. കാലിക്കറ്റ് FC ഫുട്ബോൾ താരം റിജോൺ ജോസ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിനടുത്തുണ്ടായ അപകടത്തിലാണ് തൃശൂർ സ്വദേശി റിജോൺ ജോസ് മരിച്ചത്. സഹതാരം ഗനി അഹമ്മദ് നിഗം ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിലാണ്. സർക്കാർ ചിലവിലല്ല താൻ വിദേശയാത്ര നടത്തിയതെന്ന് കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. പ്രതിപക്ഷം പോയതുപോലെയല്ല തങ്ങൾ പോയത്. യാത്രകളൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി. മന്ത്രിമാർക്ക് സ്വകാര്യ നിമിഷങ്ങൾ പാടില്ലേ, ഇതേത് കാലമെന്നും മന്ത്രിയുടെ ചോദ്യം. ശബരിമലയിൽ അരവണ നിയന്ത്രണത്തിൽ നേരിയ ഇളവ്. ഭക്തർക്ക് 2 ടിൻ അരവണ വീതം നൽകി തുടങ്ങി. കഴിഞ്ഞ ദിവസം 1 ടിൻ അരവണ നൽകിയതിനെതിരെ ഭക്തർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ദേവസ്വം മന്ത്രിയും ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് ഇതുവരെ മരിച്ചത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലും മലപ്പുറത്ത് മഴവെള്ള പാച്ചിലുമാണ് മരണങ്ങൾ സംഭവിച്ചത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. തെക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ US ചർച്ച പുനരാരംഭിക്കാൻ 7 നിബന്ധന മുന്നോട്ട് വെച്ച് ഇറാൻ. മധ്യസ്ഥരായ ഖത്തർ വഴി നിബന്ധനകൾ US അറിയിച്ചതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി മൊഹ്സിൻ റസായി. അംഗീകരിച്ചില്ലെങ്കിൽ നിർണായക യുദ്ധത്തിന് തയ്യാറാണെന്നും ട്രംപിന്റെ ഭീഷണി കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷം വഷളായേക്കുമെന്ന സൂചന. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ നിലവിലെ ഗതി മാറ്റിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഹോർമസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള തങ്ങളുടെ നിബന്ധനകൾ മധ്യസ്ഥർ വഴി അമേരിക്ക അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുണ്ടായത്. ലേബർ കോഡ് നടപ്പാക്കുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ. ലേബർ കോഡ് നടപ്പാക്കിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് സംരക്ഷണം ഉണ്ടാകില്ല. INTUC നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ലേബർ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. തൊഴിലാളി വിരുദ്ധ നിലപാട് സർക്കാർ ഒരു സ്ഥലത്തും സ്വീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുബായ് ലോദ് മേത്ത ലസായൽ റോഡ് വികസന പദ്ധതി പൂർത്തിയായി. ഇതോടെ യാത്രാ സമയം 20 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റായി കുറഞ്ഞു. 4 പാലങ്ങളും 2 ടണലുകളും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഞായറാഴ്ചകളിലും പാസ്പോർട്ട് കൈപ്പറ്റാനുള്ള സൌകര്യമൊരുക്കി അൽഹിന്ദ് ഗ്ലോബൽ സർവീസ്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സമയം. അൽഹിന്ദിന്റെ UAE 16 ഇന്ത്യൻ കോൺസുലർ കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ പുതുക്കിയ പാസ്പോർട്ടോ പുതിയ പാസ്പോർട്ടോ സ്വീകരിക്കേണ്ടവർക്ക് ആശ്വാസമാകാനാണ് ഞായറാഴ്ചയും പാസ്പോർട്ട് വിതരണം ചെയ്യുന്നതെന്ന് അൽഹിന്ദ് അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി ദുഃഖവാർത്തയാണ്. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. സഹോദരന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ദുബായ് ഭരണാധികാരി. Keep listening to Home 92.2 FM.

ഒരു ദുഃഖവാർത്ത. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക

0: You're tuned into Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

ഒരു ദുഃഖവാർത്ത. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക പകുതി

ഒരു ദുഃഖവാർത്ത. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക പകുതി

ഒരു ദുഃഖവാർത്ത. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക പകുതി

ഒരു ദുഃഖവാർത്ത. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക

യുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക

ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് ദുബായിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇക്കാലയളവിൽ ആദരസൂചകമായി ദേശീയ പതാക പകുതി